0: ಬಂತು ಅಂಬ ನಿಷ್ಪಾರಸಮರೀರ್ವೇದಾಂ ತ್ವಮಂಗ ಪ್ರಶಜ್ಞ ಶಿಶೋ ದೇವಸ್ಸಾವಿಷ್ಠಮರ್ತ್ಯಂ ನತ್ವದನ್ಯೋ ಮಾಘವನ್ನಸ್ತಿ ಮರ್ಡಿತೇಂದ್ರಬ್ರವೀಮಿತೇ ವಚಃ ಇತಿ ಷಷ್ಠೋಧ್ಯಾಯಃ.
1: ಓಂ ನಮಃ ಶಿವಾಯ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: ಮನೋಬುಧ್ಯಹಂಕಾರ ಚಿತ್ತಾನಿ ನಾಹಂ ನ ಚ ಶ್ರೋತ್ರ ಜಿಹ್ವೇ ನ ಚ ಘ್ರಾಣ ನೇತ್ರೇ ನ ಚ ವ್ಯೋಮ ಭೂಮಿರ್ನ ತೇಜೋ ನ ವಾಯುಃ ಚಿದಾನಂದ ರೂಪ ಶಿವೋಹಂ ಶಿವೋಹಂ ನ ಚ ಪ್ರಾಣ ಸಂಜ್ಞೋ ನ ವೈ ಪಂಚವಾಯು ನ ವಾ ಸಪ್ತಧಾತುನ್ನ ವಾ ಪಂಚಕೋಶಃ ನ ವಾಕ್ಪಾಣಿ ಪಾತೋ ನ ಚೋಪಸ್ತಪಾಯು ಚಿದಾನಂದ ರೂಪ ಶಿವೋಹಂ ಶಿವೋಹಂ ನ ಮೇ ದ್ವೇಷರಾಗೌ ನ ಮೇ ಲೋಭಮೋಹೌ ಮದೋ ನೈವ ಮೇ ನೈವ ಮಾತ್ಸರ್ಯಭಾವಃ ನ ಧರ್ಮೋ ನ ಚಾರ್ಥೋ ನ ಕಾಮೋ ನ ಮೋಕ್ಷಶ್ಚಿದಾನಂದ ರೂಪ ಶಿವೋಹಂ ಶಿವೋಹಂ ನ ಪುಣ್ಯಂ ನ ಪಾಪಂ ನ ಸೌಖ್ಯಂ ನ ದುಃಖಂ ನ ಮಂತ್ರೋ ನ ತೀರ್ಥಂ ನ ವೇದಾ ನ ಯಜ್ಞಾಹಂ ಅಹಂ ಭೋಜನಂ ನೈವ ಭೋಜ್ಯಂ ನ ಭೋಕ್ತಾ ಚಿದಾನಂದ ರೂಪ ಶಿವೋಹಂ ಶಿವೋಹಂ ನ ಮೇ ಮೃತ್ಯುಶಂಕಾ ನ ಮೇ ಜಾತಿಭೇದಃ ಪಿತಾ ನೈವ ಮೇ ನೈವ ಮಾತಾ ಚ ಜನ್ಮ ನ ಬಂಧುರ್ನ ಮಿತ್ರಂ ಗುರುರ್ನೈವ ಶಿಷ್ಯಃ ಚಿದಾನಂದ ರೂಪ ಶಿವೋಹಂ ಶಿವೋಹಂ ಅಹಂ ನಿರ್ವಿಕಲ್ಪೋ ನಿರಾಕಾರ ರೂಪೋ ವಿಭುರ್ವ್ಯಾಪ್ಯ ಸರ್ವತ್ರ ಸರ್ವೇಂದ್ರಿಯಾಣಾಂ ಸದಾ ಮೇ ಸಮತ್ವಂ ನ ಮುಕ್ತಿರ್ನ ಬಂಧಃ ಚಿದಾನಂದ ರೂಪ ಶಿವೋಹಂ ಶಿವೋಹಂ. ಸತ್ ಚಿತ್ ಆನಂದಂ ಸಚ್ಚಿದಾನಂದಂ ಎನ್ನು പറയുന്നു. സത് എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവം. ചിത് എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു. ആനന്ദം എന്ന് വെച്ചാൽ പ്രിയം. സത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് വൈരാഗ്യം. ചിത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ജ്ഞാനം. ആനന്ദത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ഭക്തി. അസത്തിനെ അസത്തെന്ന് കണ്ട് തള്ളിക്കളയുന്നതിനെ നമ്മൾ വൈരാഗ്യം എന്ന് വിളിക്കുന്നു. അപ്പോ സത്ത് സ്വയം പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന സത്ത്, അതായത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, ആ അനുഭവത്തിന്റെ സ്വരൂപത്തിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തതായ ചൈതന്യ സ്ഫൂർത്തി ബോധം തെളിഞ്ഞുവരും. അതിനെ ചിത്ത്, അതിനെ ശ്രദ്ധിക്കുന്നത് ജ്ഞാനം. അതിൽ ഊറി വാസനാക്ഷയം ഉണ്ടാകുമ്പോൾ ആനന്ദം തെളിഞ്ഞുവരുന്നു. ആ ആനന്ദത്തിനെയാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയേണ്ടത്. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി നിത്യോപലബ്ധ നിജലാഭ നിവൃത്ത തൃഷ്ണ എന്ന് ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നു. നിത്യവും ഉപലബ്ധമായിട്ടുള്ള നിജസ്വരൂപത്തിനെ ലഭിക്കണം. അപ്പോ തൃഷ്ണകൾ വിട്ടുപോകും എന്നാണ്. നിത്യവും ഉപലബ്ധം, ഏറ്റവും അടുത്തായി കിട്ടിയിട്ടുള്ള നിജസ്വരൂപം ലബ്ധമാകണം എന്നാണ്. നിത്യോപലബ്ധ നിജലാഭം എന്നാണ് വാക്ക്. എപ്പോഴും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയിരിക്കുന്നു? എനിക്ക് എന്നെ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും ഉള്ളതാണ്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എനിക്കുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. അത് തന്നെ സത്. അത് ഒഴിച്ചുള്ളതൊക്കെ അസത്. അതൊക്കെ ഉണ്ട് എന്ന് സ്വയം അനുഭവിക്കാൻ പറ്റില്ല. ഈ മൈക്കിന് മൈക്കുണ്ട് എന്നറിയില്ല. ഞാൻ പറയണം മൈക്കുണ്ട് എന്ന്, നിങ്ങളൊക്കെ പറയണം മൈക്കുണ്ട് എന്ന്. ആ മൈക്കിന് അറിയില്ല അത് മൈക്കാണെന്നും താനുണ്ടെന്നും അറിയില്ല, അതുകൊണ്ട് മറ്റുള്ളവരുണ്ടെന്നും അറിയില്ല. അനുഭവം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ, ബോധത്തിന്റെ മാത്രം സ്വഭാവമാണ്. എന്റെ കൈക്ക് ഞാനുണ്ടെന്ന് അറിയില്ല, കൈക്ക് സ്വയം കൈയുണ്ടെന്നും അറിയില്ല, കാലിന് കാല് ഞാൻ നോക്കിയാലേ ഉള്ളൂ അതൊക്കെ. അപ്പൊ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ദേഹത്തിൽ നിന്നും കരണങ്ങളിൽ നിന്നും പുറമേക്കുള്ള വിഷയങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ട് നിൽക്കുന്നു. സർവത്തിനെയും ഭാസിപ്പിക്കുന്ന ഭാസമായിട്ട്, വെളിച്ചമായിട്ട് നിൽക്കുന്നു. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഈ ഞാൻ ഉണ്ട് എന്ന ആത്മപ്രകാശത്തിനെ സൂര്യന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, ചന്ദ്രന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, അഗ്നിയുടെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, ഇടിമിന്നലോ നക്ഷത്രങ്ങളോ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അതിന്റെ വെളിച്ചം കൊണ്ടാണ് സൂര്യനെ കാണുന്നത്, അതിന്റെ വെളിച്ചം കൊണ്ടാണ് ചന്ദ്രനെ കാണുന്നത്, അതിന്റെ വെളിച്ചം കൊണ്ടാണ് അഗ്നിയും മറ്റുമൊക്കെ കാണപ്പെടുന്നത്. അവൻ പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയൊക്കെ പ്രകാശിക്കണം. അല്ലെങ്കിൽ സൂര്യനെ ആര് കാണും, ചന്ദ്രനെ ആര് കാണും, അഗ്നിയെ ആര് കാണും, നക്ഷത്രങ്ങളെ ആര് കാണും? എല്ലാം കാണുന്നവൻ ഞാനാണ്. സകലതും കാണുന്നവനായിട്ട് ഞാൻ വർത്തിക്കുന്നു. അപ്പൊ ഈ ഞാൻ ശാശ്വതമായ വസ്തു, സദാ അനുഭവത്തിൽ ഉള്ള വസ്തു, ആ അനുഭവത്തിലുള്ള വസ്തുവിനെ വിട്ടിട്ട് നമ്മൾ ഈശ്വരനെ എവിടെ തരയും? അതുകൊണ്ടാണ് നാല് മഹാവാക്യങ്ങൾ. ആദ്യത്തെ മഹാവാക്യം കൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു. ബ്രഹ്മം പ്രജ്ഞാനമാണ്. പ്രജ്ഞാനം എന്ന് വെച്ചാൽ ചൈതന്യം, ബോധം എന്നർത്ഥം. ആ ബ്രഹ്മത്തിനെ സച്ചിദാനന്ദം എന്നർത്ഥം. ആ ബ്രഹ്മത്തിനെ എവിടെ തരയും എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ എവിടെ അന്വേഷിക്കും? ആകാശത്തിലോ ഭൂമിയിലോ ശാസ്ത്രങ്ങളിലോ എവിടെ അന്വേഷിക്കും? അതിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മം എന്നുള്ള ധ്യാനമല്ല, ആ ബ്രഹ്മത്തിനെ ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിൽ അന്വേഷിക്കൂ എന്നാണ് ആ മഹാവാക്യത്തിന്റെ പൊരുൾ. അല്ലാതെ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞ് ധ്യാനിക്കാനല്ല. രമണ മഹർഷി പറയും, അല്ലെങ്കിലേ അഹങ്കാരം പെരുത്തിട്ടിരിക്കുന്നു. ഇനി അതിൽ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അതെന്തോ ബ്രഹ്മം എന്താണെന്നേ അറിയില്ല, ഇവൻ എന്തിനെയോ ഭാവന ചെയ്തിട്ട് ഞാൻ ബ്രഹ്മമാണെന്നും തനിക്കെന്തോ വികസിക്കുന്ന മാതിരിയും ആകാശമുട്ട വളരുന്ന മാതിരിയും ഒക്കെ ഒരു എക്സ്പാൻഷൻ ഒക്കെ ഭാവന ചെയ്യും. ഇതൊക്കെ വഴിവഴച്ച ഭ്രമമാണ്, ശബ്ദത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭ്രമം എന്ന് ഇതിനെ പറയും. വിദ്യാരണ്യ സ്വാമികൾ പറയുന്നു, ശബ്ദത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭ്രമമാണ്. ബ്രഹ്മം എന്താണെന്ന് അറിയില്ല, അതെന്തോ വലിയൊരു സാധനമാണെന്ന് കരുതി ഞാൻ ബ്രഹ്മമാണെന്ന് ഇവൻ ഭാവന ചെയ്യുന്നു. അങ്ങനെയല്ല, ബ്രഹ്മത്തിന്റെ ലക്ഷണം വേദം ആദ്യത്തെ മഹാവാക്യം കൊണ്ട് തന്നെ പറഞ്ഞു, സച്ചിദാനന്ദമാണ്, പ്രജ്ഞാനം ആണ്. ആട്ടെ, ആ ബ്രഹ്മത്തിനെ അല്ലെങ്കിൽ ഈശ്വരനെ എവിടെ അന്വേഷിക്കും? അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നുള്ളത് തന്നെ ബ്രഹ്മം. ഹൃദയ കുഹരമധ്യേ ഒരു ഭക്തൻ രമണ മഹർഷിയുടെ അടുത്ത് ഈ ഒരു വാക്കു മാത്രം എഴുതി കൊടുത്തിട്ട്, സ്വാമി ബാക്കി ശ്ലോകം വരുന്നില്ല, എനിക്കെന്തോ രാവിലെ മുതൽ ഹൃദയ കുഹരമധ്യേ എന്ന ഒരൊറ്റ വാക്കു വരണോ, അതൊന്ന് പൂർത്തി ചെയ്തു തരുമോ എന്ന് പറഞ്ഞ് മഹർഷിയുടെ അടുത്ത് കൊടുത്തു വിശ്വനാഥ സ്വാമി. അപ്പോ മഹർഷി എഴുതിയതാണ് ഈ ശ്ലോകം, ഏകശ്ലോകി. ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാ സ്വം ചിൻവതാ മജ്ജതാവ പവന ചലനരോധാത് ആത്മനിഷ്ഠോ ഭവ ത്വം. ഹൃദയം ആവുന്ന കുഹരം, കുഹരം എന്ന് വെച്ചാൽ ദ്വാരം, ഗുഹ, കാവിറ്റി എന്നൊക്കെ അർത്ഥം. ആ ഹൃദയമാവുന്ന ദ്വാരത്തിൽ, കുഹരത്തിൽ കേവലം, കേവലം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത്, രണ്ട് എന്നുള്ള അനുഭവമില്ലാത്തത്. നമുക്ക് ആർക്കെങ്കിലും ഒരു അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ രണ്ട് ഞാൻ ഉള്ളതായിട്ട് ആർക്കെങ്കിലും അനുഭവമുണ്ടോ? ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ എവിടെയെങ്കിലും ദ്വൈതത്തിന്റെ ഭാസമുണ്ടോ? ആലോചിച്ചു നോക്കുക, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ. അപ്പോ നമ്മളൊക്കെ അനുഭവത്തിൽ അദ്വൈതികൾ തന്നെയാണ്. മനസ്സ് വരുമ്പോഴേ ഉള്ളൂ ദ്വൈതം. അനുഭൂതി മണ്ഡലം എന്ന് പറയണത് ഞാൻ ഉണ്ട് എന്നുള്ള സെന്ററാണ്. ആ സെന്ററിൽ രണ്ടേ കാണാനില്ല, ഒരു ഞാനേ ഉള്ളൂ. അനുഭവം എന്ന് പറയണത് നമുക്ക് ഒന്നേ ഉള്ളൂ, അഹമസ്മി എന്നുള്ളത്. അപ്പോ അവിടെ രണ്ടില്ല, കേവലം ബ്രഹ്മമാത്രം. ഹി ഹി എന്ന് വെച്ചാൽ ആശ്ചര്യം, അയ്യോ ഇത്ര അടുത്ത് വസ്തു കിടന്നിട്ട് ആളുകൾ നോക്കണില്ലല്ലോ എന്നാണ്. ഏറ്റവും അടുത്ത് കിടക്കുന്നു, അയ്യോ എന്ന് പറയില്ലേ നമ്മൾ, അതാണ് ഹി ഹി ഹി എന്ന് പറഞ്ഞു. ആ ആശ്ചര്യം, ഏക ഉരുവായി കിടക്കുത് അയ്യോ എന്ന് പാടിയല്ലോ തായ്മാനവ സ്വാമികൾ പാട്ട്. അദ്ദേഹം പാടുന്നു, അയ്യോ ഇത്ര അടുത്ത് കിടക്കുന്നു എന്നാണ്. ഏക ഉരുവായി കിടക്കുത് അയ്യോ, അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ. ആശ്ചര്യം, ഹി ഏകം രണ്ടില്ലാത്തതായി പൂരണവസ്തു, ശിവഭോഗം എന്ന വസ്തു. ശിവഭോഗം വിഷയഭോഗമാണ്, ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് അനുഭവിക്കുന്നതൊക്കെ വിഷയഭോഗം. മനസ്സിന് മൂലമായി ഞാൻ എന്നുള്ള കേന്ദ്രസ്ഥാനത്തിൽ, ആ സെന്ററിൽ, അതാണ് നാരായണ ഗുരുസ്വാമികൾ ജനനീ നവരത്നമഞ്ജരി എന്ന കൃതിയിൽ പറഞ്ഞു, ഹൃദയമാവുന്ന താമരയിൽ യോഗിയുടെ മനസ്സാകുന്ന വണ്ട് തേൻ കുടിച്ചു കിടക്കുന്നു എന്നാണ്. ഹൃദയമാവുന്ന തണ്ടാരിൽ വീണ് മധുകുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യസുകൃതി. അപ്പോ ആ ഹൃദയമാവുന്ന കേന്ദ്രം, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ മണ്ഡലത്തിൽ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി, ഞാൻ ഞാൻ എന്നിങ്ങനെ സാക്ഷാത്, ഇനി സാക്ഷാത്കരിക്കാനൊന്നുമില്ല. ടോക്സ് വിത്ത് രമണ മഹർഷി ആ പുസ്തകത്തിൽ പല സ്ഥലത്തും മഹർഷി പറയും, എന്താ സാക്ഷാത്കരിക്കാനുള്ളത്? സാക്ഷാത്തായിട്ട് അതാണിപ്പോ ഉള്ളത്. നിങ്ങൾ എന്ത് കരിക്കും അതിന്? എപ്പോഴും സാക്ഷാത്തായിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ വിചാരിക്കുന്നതൊന്നും സാക്ഷാത്തല്ല. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സാക്ഷാത്ത് എന്ന് വിചാരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന കൂത്താണ്. സാക്ഷാത്തായിട്ടുള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. സാക്ഷാത് അപരോക്ഷമായിട്ട് ബ്രഹ്മം പ്രകാശിക്കുന്നു. അപരോക്ഷം എന്ന് വെച്ചാൽ നോട്ട് ഇൻഡയറക്ട്, ഇമ്മീഡിയറ്റ്, ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് സാക്ഷാത് അപരോക്ഷം, അപരോക്ഷം ബ്രഹ്മ, അപരോക്ഷം. നമുക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമായി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ജീവാത്മാവായിട്ട് എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ എന്നീ രീതിയിൽ ഭാസിക്കുന്നു. ഹൃദി വിഷമനസാ, ശിവയോഗം എന്ന് പറയുന്നത് എന്താ? യോഗം എന്ന് പറയുന്നത് എന്താ? ഹൃദി വിഷമനസ, മനസ്സ് ഹൃദയത്തിലേക്ക് വേഷനം ചെയ്യട്ടെ, പ്രവേശനം ചെയ്യട്ടെ. മനസ്സ് എന്തിനെ ധ്യാനിക്കും? ധ്യാനിക്കാൻ എന്താണോ ഉള്ളത്, ധ്യാനിക്കുന്നവൻ ആര്? ധ്യാനിക്കപ്പെടേണ്ട വസ്തു എന്തുണ്ട്? ധ്യാനിക്കുന്നവൻ ആരാണ്? അപ്പൊ ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കാം. ധ്യാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ധ്യാനം എന്താന്ന് വെച്ചാൽ എന്തിനെയെങ്കിലും ധ്യാനിക്കലല്ല, ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കുക എന്നാണ്. ധ്യാനിക്കുന്നവനാര്? ധ്യാനിക്കാനിരിക്കുമ്പോ എനിക്ക് ധ്യാനം സിദ്ധിക്കണില്ല എന്ന് തോന്നുമ്പോ ഈ ധ്യാനിക്കണമെന്ന് വിചാരിക്കുന്ന ഞാനാരാ? എനിക്ക് ധ്യാനിക്കണം, ഈ ഞാനാരാ? എനിക്ക് ധ്യാനം സിദ്ധിക്കുന്നില്ല, ഈ ഞാൻ ആരാണ്? ധ്യാനം സിദ്ധിക്കാത്ത ഈ ഞാൻ ആരാണ്? ഈ ഒരു ചോദ്യം വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഈ മൂല അവിദ്യ, പ്രൈമൽ ഇഗ്നറൻസ്, അത് ഉദിക്കുകയേയില്ല. ഇപ്പൊ ഹൃദിവിശ മനസ്സ, മനസ്സ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഹാർട്ട് കാവിറ്റി. സ്വം ചിൻവത, ഈ സ്വം ഞാൻ എന്നുള്ളതിന്റെ ചലനത്തിനെ ചിൻവത എന്ന് വെച്ചാൽ ചകഞ്ഞു നോക്കും, അന്വേഷിച്ചു നോക്കും. മജ്ജത, മുങ്ങ, ഉള്ളില് ഉള്ളില് ആഴ്ന്നു മുങ്ങുന്നു. എങ്ങനെ? ഒരു കിണറ്റിൽ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയാൽ ശ്വാസമടക്കി പിടിച്ച് മൂക്ക് പൊത്തിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങി അന്വേഷിക്കുന്ന പോലെ അകമേ മുങ്ങി അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നു എന്ന് അന്വേഷിച്ചു നോക്കുക എന്നാണ്. കൂപേ യഥാ ഗാഢജലേ തഥാ അന്തർനിമജ്യ ബുദ്ധ്യാ ശിതയാ നിതാന്തം പ്രാണം ച വാചം ച നിയമ്യ ചിൻവന്ന് വിന്ദേത് നിജ അഹങ്കൃതി മൂലരൂപം. അഹങ്കൃതിയുടെ മൂലരൂപം, അഹങ്കൃതി എവിടെ നിന്ന് പൊന്തുണു എന്ന്, ഉദിക്കുന്നുവെന്ന് അതിന്റെ ഉദയസ്ഥാനത്തിനെ ആരാഞ്ഞു നോക്കുന്നു, ചലനത്തിനെ ആരാഞ്ഞു നോക്കും. കൂപം എന്ന് വെച്ചാൽ കിണർ. കൂപേ യഥാ, കിണറ്റിൽ എങ്ങനെയോ അങ്ങനെ. ഗാഢജലേ, ധാരാളം വെള്ളമുള്ള കിണറ്റില്. അന്തർനിമജ്യ, ഉള്ളിൽ മുങ്ങിയിട്ട്. ബുദ്ധ്യാ കൂപേ, അതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ മുങ്ങി ഷാർപ്പായിട്ടുള്ള ബുദ്ധി കൊണ്ട് നിതാന്തം വിടാതെ സന്തതം എപ്പോഴും സന്തോഷമായിട്ട് അന്വേഷിക്കാനാണ്. പുറമേക്ക് പോകുന്ന മനസ്സിനെ അകമേക്ക് തിരിച്ച് ഈ വിചാരം കൊണ്ട് മൂലത്തിലേക്ക് തിരിച്ചുവിടാം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം. വെറുതെ വിചാരിക്കാൻ, ബ്രെയിൻ സെന്ററിൽ നിൽക്കാനല്ല. വേദാന്തം മുഴുവൻ ഒരു ഘട്ടത്തിൽ വഴിതെറ്റിപ്പോയി. ശാസ്ത്രപാണ്ഡിത്യമായിട്ടും തർക്കവ്യാകരണങ്ങൾ കൊണ്ട് അറിയേണ്ട ഒരു സാധനമായിട്ടും യൂണിവേഴ്സിറ്റി റിസർച്ച് മേശകളിലെ പുസ്തകങ്ങളായിട്ട് മാറി. അപ്പോഴാണ് ശങ്കരാചാര്യരുടെ വേദാന്ത ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ താർക്കികന്മാരെ കേടുവരുത്തി. ആചാര്യസ്വാമികൾ തന്നെ ബ്രഹ്മസൂത്ര ഭാഷയത്തിൽ കുബുദ്ധികൾ എന്ന് പറയേണ്ടവര്. അവർക്ക് എല്ലാം നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോഴാണ് രമണ മഹർഷിക്ക് വരേണ്ടി വന്നത്. രമണ മഹർഷി ഒരു വ്യക്തിയെ അല്ല യഥാർത്ഥത്തിൽ. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാധനയും ചെയ്തില്ല, താനായിട്ടൊന്നും പ്രയത്നിച്ചില്ല. ആ ശരീരത്തിനെ ഒരു ചാനൽ ആക്കിക്കൊണ്ട് ദാറ്റ് ഇറ്റേണൽ റിസർവോയർ ഓഫ് വിസ്ഡം ഇറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹിം, അത്രയേ ഉള്ളൂ. നമുക്ക് ഉപനിഷത്തുകളിൽ മറഞ്ഞുപോയ സത്യത്തിനെ വീണ്ടും പ്രകാശിപ്പിക്കാനായിട്ട് ആത്മവിചാരം, വേദാന്ത വിചാരം എന്ന് പറയുന്നത് ഈ കണ്ട ആളുകൾ പ്രസംഗിക്കുന്ന സാധനമൊന്നും അല്ല എന്ന് കാണിച്ചു തരാനായിട്ടാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവം. ഇറ്റ് ഈസ് നോട്ട് ഇന്റലക്ച്വൽ ജഗ്ലറി, അനുഭൂതിയാണ്, ആദ്യം മുതലേ അനുഭൂതി. അല്ലെങ്കിൽ എന്തായി എന്ന് വെച്ചാൽ, ആചാര്യസ്വാമികൾക്ക് ശേഷം കുറെ കഴിഞ്ഞപ്പോ ബുദ്ധി കൊണ്ട് ഭാഷയുമൊക്കെ പഠിച്ചിട്ട് പിന്നെ അനുഭവത്തിന് ഒരു യോഗ സാധന എടുക്കണം എന്ന് വന്നു. എന്താ രണ്ടും രണ്ടായി പോയി? ഇത് ഇന്റലക്ച്വൽ കൺവിക്ഷൻ, പിന്നീട് അനുഭവത്തിന് വേറെ മാർഗം നോക്കേണ്ടി വരുന്നു ഈ സത്യത്തിന് അനുഭവിക്കാൻ. അങ്ങനെയല്ല, ആരംഭം മുതൽ അനുഭവിച്ചുകൊണ്ടേ പോവാന്ന്. അനുഭൂതിയോടുകൂടെ തന്നെ ഈ സത്യത്തിലേക്ക് സമീപനം. അപ്പോ മജ്ജതാവ പവനചലനരോദാത്, ഉള്ളില് അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ, നമ്മള് ദിവസം രാവിലെ കുറച്ചു നേരം ഒരു രണ്ടു മണിക്കൂറെങ്കിലും, ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നേരം ആദ്യം കുറച്ചിങ്ങനെ അഭ്യസിച്ചു നോക്കുക, ഈ ഞാൻ എന്താണ്. അതായത് നമുക്ക് ഇത്രകാലം ശ്രദ്ധ പുറമേക്കുള്ള വസ്തുക്കൾ, ജനിച്ചത് മുതൽ അച്ഛൻ അമ്മ, കളിപ്പാട്ടം, പുസ്തകം, സ്കൂൾ, ന്യൂസ് പേപ്പർ, ടി വി, ഡിസ്ട്രാക്ഷൻ മുഴുവൻ പുറമേക്കാണ് ഈ ദൃഷ്ടി. നമ്മളെ ആരും നമ്മളെ നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് ഇത്ര വിഷമം. വാസ്തവത്തിൽ വിഷമം ഉണ്ടായിട്ടല്ല, കൊച്ചുകുട്ടികളെ ഒരുപക്ഷെ ഏതെങ്കിലും ഋഷികളുടെ സമ്പർക്കത്തിൽ വളരുകയാണെങ്കിൽ അവർക്കിത് വിഷമമാണെന്നേ തോന്നില്ല. പക്ഷെ നമ്മൾ മുഴുവൻ സമൂഹത്തിന്റെ പിടിയിലായതുകൊണ്ട് ലോകവാസന, ദേഹവാസന, ശാസ്ത്രവാസന എന്നാണ്. നമ്മളല്ലാത്ത വസ്തുക്കളെ ശ്രദ്ധിക്കാനാണ് നമ്മളെ ഇത്രകാലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിഷമം തോന്നുന്നത്. നമ്മളൊന്ന് തിരിച്ചു പരിശീലിച്ചു നോക്കുക. കുറച്ചുനേരം ദിവസം അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഭഗവത് കൃപ കൂട്ടുനിന്ന് നമുക്ക് ഒരു അണ്ടർ കറന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വ്യവഹാര മണ്ഡലത്തിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴും പുറകെ ഈ വിചാരത്തിന്റെ, ആത്മവിചാരത്തിന്റെ ഒരു ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധ ആ വസ്തുവിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ സ്വരൂപം എന്താണ്? ഇതാണ് സെന്റർ പോയിന്റ്. അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഈ ശ്ലോകം കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. പലർക്കും ഈ ശ്ലോകം ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ അത് പറയുമ്പോൾ ഒരു എന്തോ ഒരു ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊരു സുഖം. അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റും, പക്ഷെ ആ ധ്യാനം പോരാ, അത് പോരാ. ആ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് സഹജമായി കിട്ടണമെങ്കിൽ ചിദാനന്ദരൂപമായ ശിവമാണ് അഹം എന്നാണ് വാക്കിന്റെ അർത്ഥം. അഹത്തിനെ ശ്രദ്ധിച്ചാൽ ചിദാനന്ദരൂപം എന്താണെന്ന് തെളിയും, അപ്പോഴേ തെളിയുള്ളൂ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതാണ് സെന്റർ. ഇതില്ലാതെ സർവം കൽവിതം ബ്രഹ്മ, ഒന്നും അർത്ഥമില്ലാതെ പോകും. എല്ലാം ഭഗവാനാണ് എന്ന് പറയും. എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ആളാരാ? എല്ലാം ഭഗവാനാണെന്ന് പറയുന്നു. എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടാവണമല്ലോ. അവനാരാ? അവൻ ഭഗവാനാണോ അല്ലയോ? അപ്പൊ അവൻ അവനെ കണ്ടെത്തിയാൽ, തായ്മാനവ സ്വാമികൾ ഒരു പാട്ടിൽ പാടി, എല്ലാം ബ്രഹ്മം എന്നുള്ള അനുഭവം എങ്ങനെ വരും എന്ന് വെച്ചാൽ, തന്മയമായി നിന്ന നിലയി താനേ താൻ ആകി നിന്നാൽ നിന്മയമായി എല്ലാം നികഴും പരാപരമേ. തന്നിൽ തന്റെ സ്വരൂപത്തിൽ താൻ ഇരുന്നാൽ കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപമായി പ്രകാശിക്കുന്നു എന്നാണ്. താൻ തന്റെ ഹൃദയത്തിൽ താനായി നിൽക്കുമ്പോ ജഗത്ത് മുഴുവൻ പരമാത്മസ്വരൂപമായി, ബോധസ്വരൂപമായി. ഞാൻ ശരീരമാണെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് ശരീരമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് മനഃശാസ്ത്രവും അല്ലെങ്കിൽ മനസ്സിനെ നോക്കാനും ഒക്കെ തുടങ്ങിയാൽ എപ്പോഴും മറ്റുള്ളവരുടെ മോട്ടീവ്സിനെ നോക്കിക്കൊണ്ടേയിരിക്കും, മറ്റുള്ളവരുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ബുദ്ധിയുടെ മണ്ഡലത്തിൽ പാണ്ഡിത്യത്തിൽ വിഹരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര കണ്ട അറിവുണ്ട് എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സ്വരൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തിനെയും നോക്കില്ല, മനസ്സിനെയും നോക്കില്ല, ബുദ്ധിയും നോക്കില്ല. ഞാൻ എന്താണോ അതാണ് പ്രപഞ്ചം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്നാണ്. കണ്ണാടിയാണ് പ്രപഞ്ചം. ഞാൻ ശരീരമാണോ? പ്രപഞ്ചം മുഴുവൻ ശരീരം, ജഡം. ഞാൻ മനസ്സാണോ? പ്രപഞ്ചം മുഴുവൻ മനസ്സ്. ഞാൻ ചൈതന്യമാണോ? പ്രപഞ്ചം മുഴുവൻ ചൈതന്യം. അപ്പൊ ആദ്യം എന്തു വേണം? എന്നിലേക്ക് വരണം, എന്റെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധ തിരിയണം. ഞാൻ എന്താണ്? ഞാൻ ഞാൻ ഞാൻ എന്ന് എന്തോ ഒന്ന് ഉള്ളിൽ സദാ സ്ഫുരിക്കുന്നു. നമ്മളൊക്കെ മന്ത്രം ജപിക്കുന്നു, മന്ത്രധ്വനി ഒക്കെ അവസാനം ചെന്ന് ഈ ധ്വനിയിൽ ലയിക്കണം. മന്ത്രജപത്തിന്റെ ഒക്കെ ഉദ്ദേശം അതാണ്. നമ്മൾ പുറമേക്ക് ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ മനസ്സ് ധ്വനിമയമാണ്, മനസ്സ് ശബ്ദമയമാണ്. ഇപ്പൊ ഒരു വാക്കുകൾ പറയുമ്പോൾ ശബ്ദം കേൾക്കണം. ഈ ശബ്ദത്തിന്റെ മൂലരൂപം മനസ്സാണ്. ശബ്ദത്തിന്റെ സട്ടിൽ ഫോം തോട്ട്സ് ആണ്. തോട്ട്സിന്റെ ഗ്രോസ് ഫോമാണ് ശബ്ദം. അപ്പൊ ശബ്ദത്തിന് അനേക പാദങ്ങൾ, പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. പരാശബ്ദം നിശ്ചലതയാണ്. അതിൽ ചെറിയ ഒരു ചലനം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയണം എന്നുള്ള ഒരു ഒരു ഒരു അർജ്ജം ഉണ്ടാവുന്നു. പിന്നീട് എന്താ പറയേണ്ടത് എന്നുള്ള രൂപം ഉണ്ടാവുന്നു. പിന്നെ അത് വാക്കായിട്ട് പുറമേക്ക് വരുന്നു. പരാപശ്യന്തി മധ്യമ വൈഖരി. അപ്പൊ ഈ പുറമേക്ക് പറയുന്ന ശബ്ദത്തിനെ നമ്മൾ പറയാതെ ആയാൽ മനസ്സിൽ മാത്രം അനേക ശബ്ദമയം. അതിനെ ഒരു നാമത്തിലോ ശബ്ദത്തിലോ നിർത്തുന്നു. അപ്പൊ മനസ്സ് ഒരു ശബ്ദത്തിന്റെ രൂപം പൂണ്ട് നിൽക്കും. ആ ശബ്ദവും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അതിന്റെ സോഴ്സിലേക്ക് എത്തും. അപ്പൊ ജപത്തിന്റെ ഒക്കെ ലക്ഷ്യമായിട്ട് ജപയോഗികൾ പറയണത് എന്താ, അജപാജപം എന്നാണ്. ജപിക്കാത്ത ജപത്തിനെ കണ്ടെത്തണം. നാമദേവ് ഒരിടത്ത് പറയുന്നു, എനിക്ക് ഗുരുവിന്റെ കൃപ കൊണ്ട് നാമം ജപിച്ചു തുടങ്ങി, ക്രമേണ ഞാൻ എന്റെ ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ എന്റെ പുറമേക്കുള്ള നാമജപമൊക്കെ നിന്നുപോയി എന്നാണ്. ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ പുറമേക്കുള്ള നാമമൊക്കെ നിന്നുപോയി. ഉള്ളിൽ വിട്ടൽ ജപിക്കുന്നത് എന്താ, അതാണ് അനാഹതം എന്ന് പറയുന്നു. അനാഹതധ്വനി എന്ന് പറയുന്നു. ആഹതം എന്ന് വെച്ചാൽ അടിച്ചിട്ട് ഉണ്ടാവുന്ന ശബ്ദം. അനാഹതധ്വനി ചിലരൊക്കെ യോഗ സാധന ചെയ്ത് എന്തോ മണിയടി ശബ്ദം കേൾക്കുന്നൊക്കെ വിചാരിക്കുക. ധ്യാനിക്കുമ്പോ മണിയടിക്കുന്ന ശബ്ദം, കുണ്ടലിനി എന്ന് വെച്ചാൽ എന്തോ പാമ്പ് കയറിപ്പോകും, ഇങ്ങനെയൊക്കെ ഭാവനയാണ്. മണിയടിക്കുന്ന ശബ്ദം കേൾക്കുവോ? അനാഹതം എന്ന് വെച്ചാൽ ആഹതമല്ലാത്തത്. ഇറ്റ് സിംപ്ലി മീൻസ് എ കൈൻഡ് ഓഫ് പ്രൈമൽ വൈബ്രേഷൻ. അത് ഈ അഹങ്കാരത്തിന്റെ മൂലചലനത്തിനെയാണ് അനാഹതം എന്ന് പറയുന്നത്. അഹങ്കാരത്തിന്റെ മൂലചലനമാണ് ഞാൻ എന്നുള്ളതിന്റെ മൂലസ്പന്ദനത്തിനെയാണ് അനാഹതം എന്ന് പറയുന്നത്. രമണ മഹർഷി അതിനൊരു സ്ഥാനം കാണിച്ചു തന്നു. അതും ഒരു ഫിസിക്കൽ പ്രോസസ് ആയതുകൊണ്ട് സ്ഥാനം കാണിച്ചു വലതുവശത്ത് എന്നാണ്, ഹൃദയത്തിൽ. ഇടതുവശം ഹൃദയമല്ല. എന്തുകൊണ്ട് വലതുവശത്ത് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ലോകത്തിൽ എവിടെ പോയാലും ആരും അവനവനെ കുറിച്ച് പറയുമ്പോ ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെയാ കാണിക്കുക. കണ്ടിട്ടുണ്ടോ? നമുക്കറിയാതെ അറിയാം എന്നാണ് ഇത്. ആരും ഞാൻ എന്ന് പറഞ്ഞ് തലയിൽ തൊടുന്നത് കാണുന്നില്ല, ഞാൻ എന്ന് പറഞ്ഞ് മുതുകത്ത് തൊടുന്നത് കാണില്ല, കാല് തൊടുന്നത് കാണില്ല. ലോകത്തിൽ എവിടെ വേണമെങ്കിൽ ചെല്ലുക, ആരാണെങ്കിലും ഒരു ഇൻട്യൂഷൻ എല്ലാവരുടെ ഉള്ളിലും വേല ചെയ്യുന്നു. ഒരു സഹജമായിട്ടുള്ള ഇൻഹറന്റ് ഇൻട്യൂഷൻ, ആ സ്പോൺറ്റേനിയസ് ഇൻട്യൂട്ടീവ് റിയാക്ഷൻ. ആരെങ്കിലും വിളിച്ച എന്നെയാണോ, ഉടനെ ഞാൻ ഇവിടെയാണ്. അത് എന്താ, ഈ അഹങ്കാര ചലനം, മൂലചലനം അവിടെയാണ്. ഇത് ഞാൻ മഹർഷിയാണ് ആദ്യം പറഞ്ഞതെന്ന് വിചാരിച്ചു. ശാരദാദേവി, രാമകൃഷ്ണ പരമഹംസരുടെ ധർമ്മപത്നിയായ ശാരദാദേവി മന്ത്രോപദേശം കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ശാരദാദേവിയുടെ വചനങ്ങളിൽ ഒരിടത്ത് പറയുന്നു, അനാഹതധ്വനിയെ കുറിച്ച് പറഞ്ഞിട്ട് അമ്മ പറയുന്നു, അത് ഹൃദയത്തിൽ വലതുവശത്താണ് കേൾക്കുക. വലതുവശത്ത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു എന്നല്ല, ഞാൻ എന്നുള്ള ചലനം, മൂലചലനം നമ്മളെ ശ്രദ്ധിക്കുന്നു നമ്മളിൽ തന്നെ. ക്രമേണ എന്താവും, ആ ചലനവും അസ്തമിച്ച്. അതാണ് ഞാൻ ഇന്നലെ അഹം സ്രോതസ്, അഹം സ്ഫൂർത്തി എന്ന് പറഞ്ഞു. അതും അസ്തമിക്കുമ്പോ പരാ പശ്യന്തി മധ്യമ വൈഖരി, അതിലെ പരാസ്ഥിതി, നിശ്ചലയോഗം. ആ നിശ്ചലയോഗം തന്നെയാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന്. ഞാൻ എന്നുള്ള അനുഭവമണ്ഡലം ശുദ്ധ പ്രജ്ഞാനമയമായി സ്വയം പ്രകാശമായി ജ്വലിക്കുന്നു. ഈ ധ്വനിയും ഒടുങ്ങുമ്പോ ആത്മോപദേശ ശതകത്തില് നാരായണഗുരുസ്വാമി പറയുന്നു, സ്വനവും ഒടുങ്ങുമിടം സ്വയം പ്രകാശം. ഈ സ്വനം, ഈ ധ്വനിയും ഒടുങ്ങുമിടം സ്വയം പ്രകാശം. ഈ ധ്വനിയും ലയിക്കുമ്പോ, ധ്വനിയും ചെന്ന് ലയിക്കുന്ന സ്ഥാനത്ത് സ്വയം പ്രകാശം എന്ന് വെച്ചാലോ, ജ്യോതി, സ്വയം ജ്യോതി എന്ന് വെച്ചാൽ ആത്മസ്ഫൂർത്തി. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട. ഒരു വിളക്കുണ്ടെന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട, സൂര്യനുണ്ടെന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട, അതുപോലെ താൻ ഉണ്ട് എന്നുള്ളത് അനുഭവിക്കാൻ വേറെ ആരും വേണ്ട, വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് സ്വയം പ്രകാശം. അപ്പൊ ആ സ്വയം പ്രകാശമായ ജ്യോതിസ്, അതിനെയാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ ജ്യോതിസ് മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ശരീരമല്ല. ശരീരമല്ല എന്ന് പറയാനാണ് നച്ച വ്യോമഭൂമിർ ന തേജോന വായുഹു എന്ന് പറഞ്ഞത്. പഞ്ചഭൂതാത്മകമായ ഈ ദേഹം ഞാനല്ല, മനസ്സ് ബുദ്ധി അഹങ്കാരം ഒന്നും ഞാനല്ല, ഇതിനൊക്കെ മൂല കാരണങ്ങളായ അപഞ്ചീകൃത ഭൂതങ്ങളൊന്നും ഞാനല്ല. നമ്മൾ ആ സൂക്ഷ്മത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയണ കാര്യം നിഷേധിച്ചാൽ മതി, നമുക്ക് തടസ്സം നിൽക്കുന്നത് നിഷേധിച്ചാൽ മതി. അപ്പൊ മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപമായ ശിവമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആത്മവിചാരത്തിന്റെ പ്രോസസ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ശ്ലോകം ചൊല്ലി മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ഇത് നമുക്കറിയണ ഭാഷയിൽ ചൊല്ലണം. സംസ്കൃതത്തിൽ അറിയാതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല. സംസ്കൃതം അറിയുന്നവർക്ക് പ്രയോജനപ്പെടും. അറിയാത്തവര് എന്ത് ചെയ്യുക? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ പറയുക, മനസ്സ് ഞാനല്ല, ശരീരം ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപമായ ശിവമാണ്. അത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് ഒരു നിശ്ചലത ഉണ്ടാവുകയാണെങ്കിൽ ആ നിശ്ചലതയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കാം.
3: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമ ശിവായ.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: Sarveshu hi Vedanteshu Vakyani Tatparyena Edasi Arthasya പ്രതിപാദകത്വേന സമനുഗതാനി. സമന്വയം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണത്. സർവേഷു ഹി വേദാന്തേഷു, വേദാന്തത്തിൽ സർവത്ര വാക്യാനി, വാക്യങ്ങൾ, ഉത്തമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ, താത്പര്യേണ, താത്പര്യപൂർവം, ഏതസ്യ അർത്ഥസ്യ, ഈ അർത്ഥത്തിന് പ്രതിപാദകത്വേന, പ്രതിപാദനം ചെയ്തുകൊണ്ട് സമനുഗതാനി, ഏകരൂപത്തിലിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം ഒരേ രൂപത്തിലിരിക്കുന്നു. എങ്ങനെ? ഈ അർത്ഥത്തെ പ്രതിപാദനം ചെയ്യുന്ന എന്താണ്? ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത് സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് എന്നുള്ള അർത്ഥത്തെയാണ് ഈ വേദാന്തത്തിലെ എല്ലാ വാക്യങ്ങളും പ്രതിപാദനം ചെയ്യുന്നത് എന്നാണ്. അപ്പം സമന്വയാതെന്ന് പറഞ്ഞാൽ തത്, ബ്രഹ്മം സമന്വയാത്, ജഗത്തിന്, ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമാണെന്ന് വേദാന്തവാക്യത്തിൽ പ്രതിപാദിക്കുന്നതിനാൽ എന്നാണ് സമന്വയം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ബ്രഹ്മം ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതികൾക്ക് കാരണമാണെന്ന് വേദാന്തവാക്യത്തിൽ പ്രതിപാദിക്കുന്നതിനാൽ ആ ബ്രഹ്മത്തിന് പ്രമാണം ശാസ്ത്രമാണ് എന്നാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം. അതിനെ ഇനി സമർത്ഥിക്കുമ്പോൾ ഈ അദ്വൈതത്തിലെ പല വിഷയങ്ങളും കൂടെ ചർച്ചയ്ക്ക് വരും. ജ്ഞാനം, ഉപാസന, കർമ്മം, മോക്ഷം, അതിന് ഇവയുമായിട്ടുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ വരും. അതുകൊണ്ടാണ് ഈ സൂത്രത്തിന് വലിയ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ വേദാന്ത വാക്യങ്ങൾ എങ്ങനെ ഈ തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നു? അത് പറയുന്നു, സദൈവ സോമ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം, ആത്മാവ ഇതം ഏക ഏവ അഗ്ര ആസീത് തദേത ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയം ആത്മാ ബ്രഹ്മ സർവാനുഭൂഹു ബ്രഹ്മ ഏവ ഇതം അമൃതം പുരസ്ഥാത് ഇത്യാദി. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ ഈ ബ്രഹ്മതത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ടെന്നാണ്. അതിൽ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ ഒരു വാക്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, സദേവ സോമ്യ ഇതം അഗ്രേ ആസീത്. അഗ്രേ എന്നുവെച്ചാൽ ഈ സൃഷ്ടിക്ക് മുമ്പ്, ഈ കാണുന്ന ഈ സൃഷ്ടിക്ക് മുമ്പ്, അല്ലയോ സോമ്യ, അല്ലയോ പ്രിയപ്പെട്ടവനെ, മകനോട് അച്ഛൻ പറയുകയാണ്, ഇതം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് സാധാരണഗതിയിൽ എല്ലായിടത്തും പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇതം തത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്ന എല്ലായിടത്തും ഈശ്വരൻ, ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇതം, ഈ കാണുന്ന പ്രപഞ്ചം. സത് ഏവ ആസീത്, ആ സത്ത് തന്നെയായിരുന്നു, പരമാത്മാവ് തന്നെയായിരുന്നു എന്നാണ്. സത് ഏവ എന്ന് വെച്ചാൽ അദ്വയമായ സത്ത്. ഏവ എന്ന് പറയുന്നതുകൊണ്ട് രണ്ടാമതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഏകമായ അദ്വയമായ ആ പരമാത്മ വസ്തു മാത്രമായിരുന്നു ഈ കാണുന്ന പ്രപഞ്ചം എന്നാണ്. അതിൽ നിന്നാണ് ഇതുണ്ടായത് എന്നാണ്. അപ്പോൾ പ്രപഞ്ച കാരണമായി പരമാത്മാവിനെ ഇവിടെ ശ്രുതി വ്യക്തമായി ബോധിപ്പിക്കുന്നുണ്ട്. സത് ഏവ, സത്ത് തന്നെയായിരുന്നു, ആ ബ്രഹ്മം തന്നെയായിരുന്നു എന്നാണ്. ഏകം ഏവ അദ്വിതീയം, എന്താണ് അവിടെ അതെങ്ങനെയുള്ളതായിരുന്നു? ഏകവും അദ്വിതീയവുമായ ബ്രഹ്മമായിരുന്നു എന്നാണ്. ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയാണ്. ഇതിനെ സാധാരണ വ്യാഖ്യാനിക്കും, ബ്രഹ്മത്തിൽ യാതൊരു തരത്തിലുള്ള ഭേദവും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏകം ഏവ അദ്വിതീയം എന്ന മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചതെന്ന് പറയും. അതായത് ഒരു വസ്തുവിൽ ഭേദം മൂന്ന് തരത്തിൽ വരാം, സജാതീയം, വിജാതീയം, സ്വഗതം. ഇങ്ങനെ മൂന്ന് തരത്തിലൊരു വസ്തുവിൽ ഭേദം വരാം എന്നാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു, ഒരു വൃക്ഷത്തെ എടുക്കുക, ആമ്പ്രവൃക്ഷം, മാവിനെ എടുക്കാം. അതിൽ സജാതീയ ഭേദം, സമാന ജാതികളിൽ നിന്നുള്ള ഭേദം അതിലുണ്ട്. സമാന ജാതികളിൽ നിന്നും അത് ഭിന്നമാണ്, അതിനാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. വൃക്ഷം എന്ന് പറയുന്നത് ഒരു ജാതി, വൃക്ഷത്വമുള്ള എല്ലാം വൃക്ഷം, അതൊരു ജാതി. പക്ഷെ അതിൽ തന്നെ പല ജാതികളുണ്ട്. കേരവൃക്ഷമുണ്ട്, ആമ്രവൃക്ഷമുണ്ട്, മാവ്, തെങ്ങ്, പ്ലാവ്, ഇങ്ങനെ പല വൃക്ഷങ്ങളുണ്ട്. അപ്പൊ സജാതീയങ്ങളെന്ന്, വൃക്ഷത്തെ സംബന്ധിച്ച് സജാതീയങ്ങളെന്ന് പറയുമ്പം മറ്റു വൃക്ഷങ്ങളല്ല, മാവ് ഒഴികെയുള്ള വൃക്ഷങ്ങളെല്ലാം വൃക്ഷത്തിന്റെ സജാതീയങ്ങളാണ്, സമാന ജാതിയിൽപ്പെട്ടവയാണ്. അപ്പൊ വൃക്ഷത്തിൽ സജാതീയങ്ങളിൽ നിന്നുള്ള ഭേദമുണ്ടെന്ന് പറഞ്ഞാൽ വൃക്ഷം സജാതീയങ്ങളിൽ നിന്ന് ഭിന്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് എന്ന് പറയുന്ന വൃക്ഷം പ്ലാവ്, തെങ്ങ് തുടങ്ങിയ വൃക്ഷങ്ങളിൽ നിന്നും ഭിന്നമാണെന്നാണ്. അപ്പൊ അതുകൊള്ളതാ വൃക്ഷത്തിൽ സജാതീയ ഭേദമുണ്ട്. ഇനി വിജാതീയ ഭേദമുണ്ടെന്ന് പറഞ്ഞാൽ വൃക്ഷമല്ലാത്തതെല്ലാം, വൃക്ഷത്വ ജാതി ഇല്ലാത്തതെല്ലാം വിജാതീയങ്ങളാണ്. വൃക്ഷത്തിൽ നിന്ന് ഭിന്നമാണ് പാറ എന്ന് പറയുന്ന വൃക്ഷമല്ല, മനുഷ്യൻ വൃക്ഷമല്ല, മണ്ണ് വൃക്ഷമല്ല. അപ്പോൾ ഇതെല്ലാം വിജാതീയങ്ങളാണ്. അപ്പൊ വൃക്ഷത്തിൽ വിജാതീയങ്ങളിൽ നിന്നുള്ള ഭേദമുണ്ട് എന്ന് പറഞ്ഞാൽ വൃക്ഷം വിജാതീയങ്ങളിൽ നിന്ന് ഭിന്നമാണ്. ഇനി സ്വഗത ഭേദം മൂന്നാമത് പറയുന്നു. ഒരു വസ്തുവിൽ സ്വഗത ഭേദങ്ങളാണ്. സ്വഗതം തന്നിൽ തന്നെയുള്ള ഭേദം, വൃക്ഷത്തിൽ തന്നെ സ്വഗതമായ തന്നിൽ തന്നെയുള്ള ഭേദം ഉണ്ടെങ്ങനെ? വൃക്ഷത്തിൽ തന്നെ അതിന്റെ ശാഖകൾ വേറെ, ഇലയിൽ നിന്ന് ശാഖ വേറെയാണ്, പുഷ്പത്തിൽ നിന്ന് ഇല വേറെയാണ്, ഫലത്തിൽ നിന്ന് ശാഖ വേറെയാണ്, വേരിൽ നിന്ന് ശാഖ വേറെയാണ്, ശാഖയിൽ നിന്ന് ഫലം വേറെയാണ്. ഈ തരത്തിലുള്ള ഭേദം അതിനകത്ത് തന്നെയുണ്ട്. ആ വൃക്ഷത്തിന്റെ തന്നെ ഒരു ഭാഗത്തിൽ നിന്ന് വേറൊരു ഭാഗം ഭിന്നമായിരിക്കുന്നു. ഇതിനെ സ്വഗത ഭേദം എന്ന് പറയും. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും അതിൽ സജാതീയ, വിജാതീയ, സ്വഗത ഭേദം കാണും. ഇതിനാണ് ദ്വൈതം എന്ന് പറയുന്നത്. എവിടെ സജാതീയ, വിജാതീയ, സ്വഗത ഭേദമുണ്ടോ അവിടെ ദ്വൈതമുണ്ട്. ഇങ്ങനെയുള്ള സജാതീയ, വിജാതീയ, സ്വഗത ഭേദമില്ലാത്ത ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മം മാത്രം. എന്തുകൊണ്ട്? ബ്രഹ്മത്തിന് അത് ഏകമായതുകൊണ്ട്, അദ്വയമായതുകൊണ്ട് അതിന് സജാതീയമായ മറ്റൊരു ബ്രഹ്മമില്ല. അതേ ജാതിയിൽപ്പെട്ട വേറൊരു ബ്രഹ്മം അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് സജാതീയ ഭേദം ബ്രഹ്മത്തിലില്ല. വിജാതീയം, ബ്രഹ്മഭിന്നമായി മറ്റൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ബ്രഹ്മഭിന്നമായി നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തെയാണ്. അതിന് വാസ്തവത്തിലുള്ള ഉണ്മ നിലനിൽപ്പില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വിജാതീയമായ ഒന്നില്ല. പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല, വിജാതീയമല്ല. അത് പ്രപഞ്ചം ബ്രഹ്മസ്വരൂപം തന്നെ. അതുകൊണ്ട് വിജാതീയമായ ഒന്നിൽ നിന്നുള്ള ഭേദം ബ്രഹ്മത്തിലില്ല. എങ്ങനെയാണോ മനുഷ്യനിൽ നിന്നും വൃക്ഷത്തിൽ ഭേദമുള്ളത്, വൃക്ഷം മനുഷ്യനിൽ നിന്നും ഭിന്നമായിരിക്കുന്നത്, അതുപോലെ മറ്റൊന്നിൽ നിന്നും ബ്രഹ്മം ഭിന്നമല്ല, സർവവും ബ്രഹ്മത്തോട് അഭിന്നമായിരിക്കുന്നു. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിജാതീയ ഭേദം ബ്രഹ്മത്തിലില്ല. സ്വഗത ഭേദം ഭാഗങ്ങളുള്ള ഒരു വസ്തുവിനെ ഉണ്ടാവും. ഒരു വസ്തുവിനെ ഭാഗിക്കാമെങ്കിൽ, അതായത് അതിന് അവയവങ്ങൾ ഉണ്ടാകാമെങ്കിൽ അതിൽ സ്വഗത ഭേദം വരും. ബ്രഹ്മത്തിന് അവയവങ്ങളില്ല, അംശമില്ല. അംശമില്ലാത്തതുകൊണ്ട് ജീവന്മാര് ബ്രഹ്മത്തിന്റെ അംശമല്ല, മറിച്ച് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. ബ്രഹ്മത്തിൽ അംശമില്ല. ജീവനെന്ന് പറയുന്നത് ബ്രഹ്മത്തോട് താതാത്മ്യത്തിൽ തന്നെ ഇരിക്കുന്നതാണ്, വേറെയല്ല. അപ്പൊ ബ്രഹ്മത്തിന് അംശമില്ലാത്തതുകൊണ്ട് അതിന് സ്വഗത ഭേദമില്ല, തന്നിൽ തന്നെയുള്ള ഭേദം അതിൽ വരുന്നില്ല. അപ്പോ സജാതീയം, വിജാതീയം, സ്വഗതം എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള ഭേദങ്ങളെ നിഷേധിക്കുന്നതിനു വേണ്ടി ഏകം, ഏവ, അദ്വിതീയം എന്ന് ശ്രുതിയിൽ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. അങ്ങനെ സജാതീയ, വിജാതീയ, സ്വഗത ഭേദരഹിതമായ ആ വസ്തു അതാണ് സൃഷ്ടിക്കുന്നുമ്പുണ്ടായിരുന്നത് എന്നാണ്, സത്തായിരുന്നു. അവ സൃഷ്ടിക്ക് കാരണമായിട്ട് ബ്രഹ്മത്തെ ഛാന്ദോഗ്യവംശത്തിൽ വ്യക്തമായി നിർദ്ദേശിക്കുകയാണ്. ഐതരേയത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ആത്മാവ ഇതം ഏക ഏവ അഗ്ര ആസീ. അഗ്ര എന്നുള്ളത് അവിടെയെല്ലാം വ്യാകരണ സന്ധി അനുസരിച്ച് അഗ്രേ എന്നാണ്, ഏകാരം ലോപിച്ചു പോകുന്നതാണ്. അഗ്ര എന്ന് എഴുതിയിരിക്കും. അഗ്രെ എന്ന് ഞാൻ വായിക്കുന്നതുകൊണ്ട് ആരും പേന കൊണ്ട് അതിൽ അഗ്രെ എന്ന് വരയ്ക്കേണ്ട കാര്യമില്ല. ഇതം ഏകയേവ അഗ്രേ ആസീത്. അഗ്രേ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിക്ക് മുമ്പ് പ്രളയാവസ്ഥയിൽ. ഇതം ഈ കാണുന്ന ഈ പ്രപഞ്ചമെല്ലാം ആത്മാ ഏക ഏവ വാ എന്ന് പറയുന്നത് വൈ എന്നുള്ളതാണ് വാ എന്ന് വരുന്നത്. അവിടെ ഈ സന്ധി വന്നിരിക്കുകയാണ്, ഐ പോയിട്ട് അവിടെ ആ വന്നിരിക്കുകയാണ്. അപ്പോ ആത്മാ വൈ, ആത്മാവ് തന്നെയായിരുന്നു എന്നാണ്. ആ സീ ഏകമായ ആത്മാവ് ഏകമേവ ഒന്ന് തന്നെയായിരുന്നു. ആ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ആത്മാ വൈ, ആത്മാവ് തന്നെയായിരുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉദാഹരിച്ച് കാണിക്കുന്നത്. ഇനി അതെങ്ങനെയുള്ളതായിരുന്നു ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതെല്ലാം തന്റെ കൽപ്പനയാണ്, ഭാഷ്യകാരന്റെ കൽപ്പനയാണോ അല്ല എന്നുള്ളതാണ് പറയുന്നത്. തദേത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം. തത് ആ ബ്രഹ്മ ഏതത് എന്ന് പറയുന്നത് ചിലപ്പോ ഏത് ശബ്ദം അപരോക്ഷത്തെ അപരോക്ഷമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഏതത് അപരോക്ഷമായിരിക്കുന്ന സർവപ്രത്യക്ഷമായിരിക്കുന്ന തദ്ദെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോകും. നമ്മിൽ നിന്ന് അന്യമായ ഏതൊരു വസ്തുവിനെ അത് എന്നുള്ള ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നു എന്ന് ശങ്കിക്കാം. ആ ആശങ്കയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞത് തത് ഏതത്. ആ അത് തന്നെയാണ് ഇത്. ഏത്? ഈ അപരോക്ഷമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, തന്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് ആ ബ്രഹ്മ, അത് തന്നെയാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? അപൂർവം അനപരം, അത് പൂർവമല്ല പരമല്ല. പൂർവമുള്ളതിനെയാണ് നമ്മൾ കാരണമെന്ന് പറയുന്നത്, പരമുള്ളതിനെ കാര്യമെന്നും പറയുന്നു. പൂർവം എന്ന് വെച്ചാൽ മുമ്പുള്ളത്, പരം എന്ന് വെച്ചാൽ പിന്നീടുള്ളത്. അപൂർവം അനപരം എന്ന് പറയുമ്പോൾ അത് കാരണമല്ല, അത് കാര്യമല്ല. അബ്രഹ്മം ഒന്നിനും കാരണമല്ല. പരമാർത്ഥത്തിൽ ഉപാധിയോടുകൂടിയിരിക്കുമ്പോഴാണ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, അത് കാരണമെന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ ബ്രഹ്മം ഒന്നിനും കാരണവുമല്ല, ഒന്നിനും കാര്യവുമല്ല. കാരണമെന്ന് പറയുന്ന ഒരു ധർമ്മമാണ്, അതും അതിൽ കൽപ്പിക്കുന്നതാണ്. മായാശക്തിയോടുകൂടിയിരിക്കുമ്പോൾ അതിന് കാരണമെന്ന് പറയുന്നു. നിരുപാധികമായി മായാരഹിതനായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊന്നിനും കാരണമല്ല, അതുകൊണ്ട് അതിനെ പറയുന്നു അത് അപൂർവം, അത് കാരണമല്ല പരമാർത്ഥത്തിൽ. അനപരം, അതൊന്നിനും കാര്യവുമല്ല എന്നാണ്. അതുകൊണ്ട് ചോദിക്കും, പ്രപഞ്ചത്തിന് കാരണം ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മത്തിന് പിന്നെ കാരണമെന്താ എന്ന് ചോദിക്കും. അപ്പോൾ ബ്രഹ്മത്തിന് കാരണം ആവശ്യമില്ല, എന്തുകൊണ്ട്? അത് കാര്യമല്ലാത്തതുകൊണ്ട്, അത് കാരണമല്ലാത്തതുകൊണ്ട്. അതിന് കാരണത്തിന്റെ ആവശ്യമില്ല. കാര്യകാരണ രഹിതമാണ്, കാര്യകാരണ ഭിന്നമാണ് അത്. അതുകൊണ്ട് അതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. അപൂർവമനപരം കാര്യകാരണ ബദ്ധമായ ഒരു ചിന്തയിൽ മാത്രമേ കാര്യത്തിനും കാരണത്തിനും നിലനിൽപ്പുള്ളൂ. അതിനുപരിയായ ഒരു ചിന്ത വരുമ്പോൾ പിന്നെ കാരണ അന്വേഷണം അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം ഇതിന് അർത്ഥമില്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്? അത് അപൂർവമാണ്, അനപരമാണ്, അത് കാരണമല്ല, അത് കാര്യമല്ല. അനന്തരം ഏക സ്വഭാവത്തോടുകൂടിയിരിക്കുന്നു, അന്തരമില്ല. അന്തരം വരിക എന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് മറ്റൊന്ന് വരുമ്പോഴാണ് അന്തരം വരുന്നത്, പിന്നെ വേറൊന്ന് വരുമ്പോൾ അന്തരം വരും, ഇട വരും. അനന്തരമാണ്, ഏക സ്വഭാവത്തിലിരിക്കുന്നതാണ് എന്നർത്ഥം. അനന്തരം അബാഹ്യം പറയുന്നു, അത് അദ്വിതീയം. അബാഹ്യം രണ്ടാമതൊന്നില്ല എന്നർത്ഥം, അദ്വിതീയം എന്നർത്ഥം. ബാഹ്യം എന്ന് പറയുമ്പോൾ

സ്വരൂപത്തിൽ സദാ ഇരിക്കുന്നത് എന്നാണ്. സർവപ്രാണികളും മനുഷ്യൻ മാത്രമല്ല, സർവപ്രാണികളും സർവദ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭൂതി സ്വരൂപത്തിലിരിക്കുന്ന അവന്റെ ഉള്ളിൽ അഹം അഹം എന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിലും വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ്. ബ്രഹ്മേവേ ഇദം അമൃതം പുരസ്താദ് മുണ്ടകത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം, ഇതം ഈ പ്രത്യക്ഷമായി കാണുന്നതെല്ലാം അമൃതം അമൃതമായ നശിക്കാത്തതായ നിത്യമായിരിക്കുന്ന നമൃതം അമൃതം നശിക്കാത്തത് എന്നർത്ഥം. നശിക്കാത്തതായ ബ്രഹ്മയേവ ബ്രഹ്മൻ തന്നെയായിരുന്നു പുരസ്താദ് ഈ സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടിക്ക് ശേഷമോ പശ്ചാത് അത് വീണ്ടും പറയും, അതിനുശേഷവും ആ ബ്രഹ്മൻ തന്നെ, രണ്ടാമതൊന്നും വന്നിട്ടില്ല. സൃഷ്ടിക്ക് മുമ്പ് ഏതായിരുന്നു അത് തന്നെയാണ് സൃഷ്ടിക്ക് ശേഷവും, അത് നാശമില്ലാത്തതാണ് ഇത്യാദീനി വാക്യാനി എന്നർത്ഥം. ഇങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട് ശ്രുതിയിൽ. ഇതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കാതെ ഇതെല്ലാം കർമ്മപരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന എന്തിന്? അപ്പൊ നമ്മുടെ മനസ്സിന് ഒരു സംശയം തോന്നും, ഉപനിഷത്തിൽ ഇത്രയും വ്യക്തമായി ബ്രഹ്മതത്വത്തെ പ്രതിപാദനം ചെയ്തിട്ടും ഈ മീമാംസകർ എന്തുകൊണ്ട് ഇതിങ്ങനെ വ്യാഖ്യാനിച്ചു എന്നാണ്. അപ്പൊ അതിന് സമാധാനം പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്ന സമാധാനം എന്താണ്? ഒരുവന് ഏത് തരത്തിലുള്ള വാസനയാണോ അതിലവന് യോജിപ്പിക്കണം, അതിലവന് നിഷ്ഠയുണ്ടാക്കിയെടുക്കണം. അപ്പൊ കർമ്മവാസനയുള്ളവന് എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി ഒരു കാരണവശാലും ബ്രഹ്മചിന്തയിലേക്ക് തിരിയത്തില്ല. അവന്റെ മനസ്സ്, അവൻ കർമ്മഠനാണ്, കർമ്മജടിലമാണ് അവന്റെ മനസ്സ്. അപ്പോൾ അവനെ സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് ഈശ്വര തത്വത്തിന് അവിടെ പ്രാധാന്യം കുറച്ചിട്ട് അത് പ്രേരിപ്പിച്ചു. കാരണം അവന് ഒരിക്കലും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ഇത് ആധ്യാത്മിക തത്വം, ഇത് സൃഷ്ടിയുടെ അനാദികാലം പോലെയുണ്ട്. സൃഷ്ടി അനാദിയാണ്, അനാദികാലം പോലെ വേദമുണ്ട്, വേദത്തിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്, അദ്വൈതമുണ്ട്. പക്ഷേ ജീവന്മാരിൽ എത്ര പേരാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത്? വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ട്? അവരുടെ വാസന അനുകൂലമല്ല, അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇതിന് പ്രതികൂലമായിരിക്കുന്നു. അപ്പോൾ കർമ്മ സംസ്കാരമുള്ളവനെ ബ്രഹ്മജ്ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല. മുമ്പൊരു ദിവസം ഞാൻ പറഞ്ഞു, മഹാനിരയ ജാലേഷു സത്തേന വിനിയോജിത, അവന്റെ അടുത്ത് ബ്രഹ്മജ്ഞാൻ ഉപദേശിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ അവനെ നരകത്തിൽ തള്ളിടുകയാണ്. അവന്റെ കയ്യിൽ കർമ്മവും കാണത്തില്ല, ബ്രഹ്മവും കാണത്തില്ല, അങ്ങനെ ഒരവസ്ഥ വന്നു ചേരും. അതുകൊണ്ട് കർമ്മവാസനയുള്ളവനെ എന്നറ. അപ്പൊ ഞങ്ങൾ ഇത്രയും വലിയ വേദാന്തമൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പുസ്തകങ്ങളൊക്കെ എഴുതുകയും ചെയ്തിട്ട് ഇതാര് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിലപിക്കേണ്ട കാര്യമില്ല. നമ്മളെന്തുകൊണ്ട് വാസനയുള്ളവനെ ഇത് ശ്രദ്ധിക്കാൻ പറ്റൂ? അതിന്റെ സംസ്കാരമുള്ളവന് മാത്രമേ ഇത് ശ്രദ്ധിക്കാൻ പറ്റൂ. അല്ലാത്തവനെ ഇത് അടിച്ചേൽപ്പിച്ചാലും അവന്റെ ഉള്ളിൽ ഇത് കയറത്തില്ല. അത് ഒരു സാമൂഹ്യ മനഃശാസ്ത്രമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ആചാര്യന്മാരെന്ത് ചെയ്തിരിക്കുന്നത്? ഒരുവൻ എന്ത് സംസ്കാരമാണോ, എന്ത് വാസനയാണോ ഉള്ളത്, അതിനനുസരിച്ച് അവന് മുന്നോട്ട് നയിക്കുക. അപ്പോൾ കർമ്മവാസനയുള്ളവന് കർമ്മത്തിൽ അവനെ ഉറപ്പിക്കുക, അതിന് സത്കർമ്മങ്ങളെ നിർദ്ദേശിക്കുക. അവൻ പിന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെയൊക്കെ ദുഷ്കർമ്മമാക്കുന്നെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ കുറ്റമല്ല, അത് അവന്റെ കുറ്റമാണ്. ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് സത്കർമ്മത്തിൽ അവനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അവർ ബ്രഹ്മത്തെയെല്ലാം നിഷേധിക്കും, നിഷേധിച്ച് കർമ്മത്തിൽ അവന് ഉറപ്പ് കൊടുക്കും എന്നറിയാം. ബ്രഹ്മത്തെക്കുറിച്ച് ചിലപ്പോൾ അവിടെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവന് സംശയം വരും. കാരണം ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ അവന് ഉറപ്പില്ല, ആ സംശയം കർമ്മത്തിലും ബാധിക്കും. എന്നിട്ട് അവൻ ബ്രഹ്മത്തെ ഉപേക്ഷിക്കും, കർമ്മത്തെ ഉപേക്ഷിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പൂർവമീമാംസ വരുമ്പോൾ അവിടെ കർമ്മത്തിൽ അവന് നിഷ്ഠയുണ്ടായി കൊടുക്കുകയാണ്, അവിടെ ബ്രഹ്മത്തെ അവഗണിക്കുകയാണ്. അസമയം ആ വാസന ക്ഷയിച്ച് അവന്റെ അന്ധകരണം ശുദ്ധമായി സാത്വിക ഭാവം വരുമ്പോൾ അവന്റെ ശ്രദ്ധ ബ്രഹ്മത്തിലേക്ക് തിരിയും. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കർമ്മത്തെ നിഷേധിക്കുന്നു. പിന്നെ അവൻ വീണ്ടും തിരിച്ചും കാമ്യ കർമ്മങ്ങളിലേക്ക് പോകരുത്, പോകത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നു? കർമ്മത്തെ നിഷേധിച്ചുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് ഉള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ വേദം ഇത് രണ്ടും ആവശ്യമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിന്, ആ ജീവനെ ഊർധ്വമുഖമാക്കുന്നതിന്. എന്നുവെച്ചാൽ അവനെ അവന്റെ ചിന്ത

0: അതിന്റെ ഗതി ഉയർന്നു പോകുന്നതിന് അതാവശ്യമാണ്. അധപ്പതനം ഉണ്ടാകാതിരിക്കുന്നതിന് രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല. നമ്മളെന്തിനാ കർമ്മകാണ്ഡത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കർമ്മകാണ്ഡം ആവശ്യമുള്ളവർക്ക് അത് തന്നെ ഉപദേശിച്ചു കൊടുക്കണം, ബ്രഹ്മകാണ്ഡം ആവശ്യമുള്ളവർക്ക് അത് തന്നെ ഉപദേശിച്ചു കൊടുക്കണം. ഋഷിമാർ അതാണ് ചെയ്തത്. പക്ഷെ താല്പര്യമുള്ളവൻ അതിന് നിഷേധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റുള്ളവനെ നിഷേധിച്ചിട്ട് ഇതിൽ അവനെ സ്ഥിരപ്പെടുത്തുന്നു, ഉറപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ, ത്രിഗുണമയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, സത്വരജ സമോ ഗുണാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിന് ഇതിലെല്ലാത്തിനും സ്ഥാനമുണ്ട്. എല്ലാ സിദ്ധാന്തങ്ങൾക്കും എല്ലാ ദർശനങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ആ ജീവന്റെ സ്ഥര വ്യത്യാസമനുസരിച്ച്, അവന്റെ വ്യത്യാസമനുസരിച്ച് ഇതെല്ലാം നിലനിൽക്കും. സാത്വികമായ ഭാവമുള്ളവർക്ക് അതിൻ്റെതായ ജ്ഞാനപ്രകാശം, സത്വ സഞ്ജായതേ ജ്ഞാനം, സാത്വികമായ പ്രകാശം ജ്ഞാനം വേണ്ടിടത്ത് അത് ഉപദേശിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത് കാണ്ഡം. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം കാണേണ്ട കാര്യമില്ല, ഇതെല്ലാം ആവശ്യമുള്ളതാണ്. പിന്നെ ദുർബുദ്ധികൾക്ക് പ്രവർത്തിക്കുന്നതിന് വേണമല്ല, അവർക്കും പ്രവർത്തിക്കണമെന്നോ, അവർക്കും പ്രവർത്തിക്കുന്നതിനുള്ള ശക്തിയും ബുദ്ധിയും എല്ലാം കൊടുക്കുന്ന ഈശ്വരൻ തന്നെ അവർക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിനുള്ള പഴുതുകൾ ഇട്ടിട്ടുണ്ടതാണ് ഈ ദുർവ്യാഖ്യാനം. ഹിംസാത്മകമായിട്ടെല്ലാം ഇത് വ്യാഖ്യാനിച്ചിട്ട് ഇതിന്റെ പേരിൽ മാംസം ഭക്ഷിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം അതിന് വാസനയുള്ളവൻ അതിനുള്ള വഴിയും കൊടുത്തിട്ടുണ്ട്. അവൻ ഇതിനെ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ച് അവൻ നരകത്തെ സമ്പാദ, കാരണം ഈശ്വരനാണ് നരകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈശ്വരന്റെ പ്രവൃത്തി വ്യർത്ഥമാകും. സ്വർഗത്തെ സൃഷ്ടിച്ച ആൾ തന്നെയല്ലോ നരകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ നരകത്തിലേക്ക് ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇതാണ്, ഇതൊക്കെ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നു, ബോധിപ്പിക്കുന്നു. അപ്പോൾ അത് ചെയ്ത് ആവശ്യമുള്ള അവിടേക്കും പോട്ടെ, അവിടത്തേക്കും ആൾ വേണം. അതിനു വേണ്ടിയിട്ട് അതും പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയുടെ എന്തിനു വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ലീല. അടുത്ത് പറയും ഇതൊക്കെ പിന്നെ എന്തിനു ചെയ്തു. ഇതെല്ലാം പറയുന്നു ലീലാതു കൈവല്യം, അത് ഈശ്വരന്റെ ഒരു ലീലയാണ്, ഒരു വിനോദമാണ് എന്ന് പറയാം. വിനോദം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിനോദമല്ല, എല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ മൂളിപ്പാട്ട് പാടുന്നത് പോലെ ഒരു മൂളിപ്പാട്ട് പാടിയതാണ് ഈ സൃഷ്ടിയല്ല. അപ്പോൾ അതിൽ സ്വർഗവും നരകവും ദുഷ്ടനും ശിഷ്ടനും എല്ലാം വന്നു, ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് എന്നാണ് ഇവിടെ സമാധാനം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ അദ്വൈതം ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും മീമാംസകർ അതിനെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ വേദത്തിലുള്ളതാണോ, ഇനി അവിടെ പറയുന്ന കർമ്മങ്ങൾ വേദത്തിലുള്ളതാണോ എന്നും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഉള്ളത് തന്നെയാണ്, അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ നമ്മൾ ദോഷം കാണുന്നില്ല. നമ്മളതിൽ ദോഷങ്ങളെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ദോഷങ്ങളെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങളിൽ ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രക്ഷിപ്തമെന്ന്, അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും എഴുതിച്ചെടുത്ത് വെച്ചിട്ട് അതിന് ശാസ്ത്രമെന്ന് പറയും. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ സംഭവിക്കാം. അല്ലാതെ ആ സത്ശാസ്ത്രത്തിൽ ദോഷമൊന്നും വരത്തില്ല. ഗുരുക്കന്മാരുടെ ഉപദേശമാണത്. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? വ്യക്തമായിട്ടും ആ ബ്രഹ്മത്തെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർവമീമാംസകർ പറയുന്നതിനെ അങ്ങനെ അങ്ങ് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. തദ്ഗതാനാം പദാനാം ബ്രഹ്മസ്വരൂപ വിഷയെ നിശ്ചിതേ സമന്വയെ അവഗമ്യമാനേ അർത്ഥാന്തരകൽപ്പന യുക്ത ശ്രുതഹാനി അശ്രുതകൽപ്പന പ്രസംഗ. എന്നുവെച്ച തദ്ഗതാനാം പദാനാം, വേദാന്തത്തിലുള്ള പദങ്ങൾ, ഉപനിഷത്തിലെ പദങ്ങൾ, ബ്രഹ്മസ്വരൂപ വിഷയെ നിശ്ചിതേ. സമയമായോ? നമുക്ക് ശരിയായ വാച്ച് വയ്ക്കണ്ടേ? ഞാൻ ഇതിനെ വിശ്വസിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സെന്റൻസ് അങ്ങ് തീർക്കാം. സദ്ഗതാനാം പദാന, ആ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് സമയത്താണ് ഞാൻ നിർത്തേണ്ടത്. എനിക്ക് സമയത്ത് നിർത്തിയിട്ട് പോകേണ്ട വേറെ ജോലിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇതിലെന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല, അത് ഇവിടെ വാച്ച് കൊണ്ട് വയ്ക്കുന്നവരുടെ കുഴപ്പമാണ്. സദ്ഗതാനാം പദാന, ഈ വേദാന്തത്തിലുള്ള പദങ്ങൾ, ഉപനിഷത്ത് വാക്യങ്ങളുടെ പദങ്ങൾ, അതാണ് ഇപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത്. ഞാൻ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ താമസിക്കും. അപ്പൊ അവിടെയുള്ളവർ ചോദിക്കും എന്താ താമസിച്ചത്, ഇപ്പോഴാണ് അതിന്റെ മനസ്സിലായത്. ഇവിടെ വയ്ക്കുന്ന വാച്ചിന്റെ കുഴപ്പമാണ് എന്നെ ലേറ്റാക്കുന്നത്. ബ്രഹ്മസ്വരൂപ വിഷയ നിശ്ചിതേ, ഈ പദങ്ങളുടെ വിഷയം എന്താണ്? ബ്രഹ്മസ്വരൂപമാണ്, അത് നിശ്ചിതമായിരിക്കെ സമന്വയെ അവഗമ്യമാനെ, ഇതെല്ലാം ബ്രഹ്മത്തിൽ സമന്വയിക്കുന്നു എന്നുള്ളത് നിശ്ചിതമായും അറിയപ്പെടുമ്പോൾ, അർത്ഥാന്തര കൽപ്പന. ഈ ഉപനിഷത്തുകൾക്കെല്ലാം വേറെ അർത്ഥത്തെ കൽപ്പിക്കുന്നത് നയുക്ത, അത് ശരിയല്ല. ഉപനിഷത്തുകളുടെ എല്ലാം താല്പര്യം ആ പരബ്രഹ്മമാണ് എന്നുള്ളത് നിശ്ചിതമായിരിക്കെ മറ്റൊരർത്ഥം അതിന് കൽപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ശ്രുതഹാനി അശ്രുത കൽപ്പന പ്രസംഗ. അതായത് ശ്രുതമായ അർത്ഥത്തെ തിരിക്കുക. ഒരു വാക്യത്തിന്റെ താല്പര്യമായിരിക്കുന്ന അർത്ഥം, അതാണ് ശ്രുതമായ അർത്ഥം. ആ അർത്ഥത്തെ തിരിക്കുക അശ്രുത കൽപ്പന. ആ വാക്യത്തിന്റെ താല്പര്യമല്ലാത്ത അർത്ഥം, അതാണ് അശ്രുതം. അശ്രുതമായ അർത്ഥം അതിനെ കൽപ്പിക്കുക എന്ന് പറയുന്ന ദോഷം വരും. ഒരു വാക്യങ്ങളുടെയും ഒരു ശാസ്ത്രത്തിന്റെ ഒരു വാക്യത്തിനും അതിന്റെ താല്പര്യമായിരിക്കുന്ന ആ ശാസ്ത്രം താല്പര്യപൂർവ്വം പ്രതിപാദിക്കുന്ന അർത്ഥത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ ശ്രുതഹാനി എന്ന് പറയും. അത് ദോഷമാണ്. ആ വാക്യത്തിൽ പ്രതിപാദിക്കാത്ത അർത്ഥത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അശ്രുത കൽപ്പന എന്ന് വരും. ഇതൊരു ദോഷമാണ് എന്നർത്ഥം. അതായത് ഇപ്പോ ഈ ഉപനിഷത്ത് വാക്യങ്ങളുടെ ശ്രുതമായ അർത്ഥം എന്ന് പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വമാണ്. ആ അർത്ഥത്തെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രുതഹാനിയായി. അശ്രുതമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കർമ്മത്തിന്റെ അംഗമാണ് എന്നുള്ളത് അശ്രുതമായ അർത്ഥമാണ്. അതിനെ കൽപ്പിക്കുക എന്ന് പറയുന്നത് ദോഷമാണ്. അതുകൊണ്ട് ഒരിടത്തും അത് കർമ്മപ്രകരണത്തിലായാലും ശരി ജ്ഞാനപ്രകരണത്തിലായാലും ശരി ശ്രുതമായ താത്പര്യ വിഷയമായിരിക്കുന്ന അർത്ഥത്തെ കൽപ്പിക്കുകയോ അതിൽ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളെ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഈ വാക്യാർത്ഥ വ്യവസ്ഥിതിക്ക് ഭംഗം വരും. ഒരു ശബ്ദം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇന്ന അർത്ഥം നമ്മൾ ഗ്രഹിക്കണമെന്നുള്ള ആ സാമാന്യ നിയമത്തിന് ഭംഗം വരും. അപ്പോൾ ഏത് വാക്യത്തിനും വിപരീതമായ അർത്ഥത്തെ ഗ്രഹിക്കാൻ വരും, ഗ്രഹിക്കാനുള്ള അവസരം വരും. അതുകൊണ്ട് ഒരു സാമാന്യ നിയമം എന്നുള്ള നിലയ്ക്ക് ശ്രുതഹാനി അശ്രുത കൽപ്പന എന്ന് പറയുന്ന ദോഷം ഒരു വാക്യാർത്ഥ വിചാരത്തിനും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഉപനിഷത്തുകളുടെ വാക്യ അർത്ഥ നിരൂപണം ചെയ്യുമ്പോൾ അവിടെ എന്താണോ താത്പര്യമായിരിക്കുന്ന അർത്ഥം ആ അർത്ഥത്തെ തന്നെ എടുക്കണം എന്ന് ഇവിടെ പൂർവ്വമീമാംസകരെ സിദ്ധാന്തി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മ തത്വത്തെ തന്നെയാണ് ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.
1: Om Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Namaste Shri Aasi Aasi Shri Suraya.

0: നാലാംബരമോ ഭാഷ്യം സുഖിത്വ ദുഃഖത്വാദി ദർശനം നേരിച്ച് നന്ദിക്കരേ ലോക ദുഃഖം ബാഹ്യമായി പ്രത്യക്ഷാത വിരോധാദായിത്വം ഭാഗ്യാശ്രയ ജനിത വിശേഷ വിഷയത്വാത്പക്ഷിത്വ പ്രത്യക്ഷാതെ ദുഷ്ടേ ദ്രഷ്ടാരംഭി വിജ്ഞാതാരം അവിജ്ഞാതം വിജ്ഞാത്ര ഇത്യാദി ശ്രുതിഭ്യോഷയം വിജ്ഞാനം ഇന്ദ്രഹി ബുദ്ധ്യാദി ഉപാധി ആത്മപ്രതിച്ഛയ വിഷയമേ സുഖിതവും ദുഃഖവും പ്രത്യക്ഷ വിജ്ഞാനം അഹം അയമഹം ഇതി വിഷയേണ വിഷയേണ സമാനാധികരണ വിചാരാദി ദൃഷ്ടം ഇതി അന്യാത്മപ്രതിഷേധാച്ച് ദേഹാവയ വിശേഷത്വച്ച് സുഖദുഃഖയോർ വിഷയകർമ്മത്വം ഇവിടെ ചർച്ച ചെയ്തത് എന്താണ്? ജീവന്റെ സുഖദുഃഖ അനുഭവങ്ങൾ തന്നിലാണ് സുഖവും ദുഃഖവും എന്നാണ് അനുഭവം. താൻ അവിടെ ആരാണ് താനായിട്ട് അറിയുന്നത്? ജീവഭാവത്തിൽ ജീവനിലാണ് സുഖവും ദുഃഖവും. അത് പരിശുദ്ധ ചൈതന്യത്തിലല്ല സുഖദുഃഖങ്ങൾ. പരിശുദ്ധ ചൈതന്യത്തിൽ ഈ അനുഭവിക്കുമെന്ന സുഖമോ ദുഃഖമോ ഇല്ല. സുഖദുഃഖങ്ങളെല്ലാം അന്ധകരണ പരിണാമമാണ്, അന്ധകരണത്തിലാണ് അനുഭവിക്കുന്നത്. അതാണ് ചർച്ച ചെയ്തു. അങ്ങനെ വരുമ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ജീവൻ, ഈ ജീവന്റെ നില ഇവിടെ അത് പറഞ്ഞ സാക്ഷി, അതിൻ്റെ പിന്നിലുള്ള സാക്ഷിയിലാണ് ജീവൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത്. അത് തത്വജ്ഞന്റെ അനുഭവം, സാക്ഷിയാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇവിടെ തർക്കത്തെ ആശ്രയിച്ചാണ് പറഞ്ഞത്. ഇനി പുറകെ ചോദിക്കുന്നു, ആത്മനസ്തുക്കാമായ ഇത് ആത്മാർത്ഥത്വ ശ്രുതിയിലയുക്തമിരിച്ച് ആത്മനസ്തുക്കാമായ സർവം പ്രിയം ഭവതി. അടുത്ത് മൈത്രിയെ ആത്മവർക്ക് ഉപദേശിക്കുന്ന ഭാവമുണ്ട്. അവിടെ ഇത് വളരെ വിശദമായി പറയുന്നുണ്ട്. അനേക ഉദാഹരണങ്ങളിലൂടെ മൈത്രിയ ഭ്രമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ പറയുന്ന എന്താണ്? സഹോവാച നവാരി പദ്യുഹുക്കാമായ പതിപ്രിയോഭൂതി ആത്മനിസ്തുക്കാമായ പതിപ്രിയോഭൂതി നവാരി ജായൈ കാമായ ജായാപ്രിയാഭൂതി ആത്മനിസ്തുക്കാമായ ജായാപ്രിയാഭൂതി നവാരി പുത്രാണാം കാമായ പുത്രാഹ പ്രിയാഭൂതി ആത്മനിസ്തുക്കാമായ ിയാഭൂതി നവാരേ ദേവാനംഗമായ ദേവാപ്രിയാഭൂന്തി ആത്മനസ്തുക്കാമായ ദേവാപ്രിയാഭൂന്തി നവാരേ ഭൂതാനംഗമായ ഭൂതാനി പ്രിയാണി ഭൂന്തി ആത്മനസ്തുക്കാമായ ഭൂതാനി പ്രിയാണി ഭൂന്തി നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭൂതി ആത്മനസ്തുക്കാമായ സർവം പ്രിയം ഭൂതി ആത്മാവരേ ദൃഷ്ടവ്യൂ ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസിതവ്യൂ മൈത്രേയി ആത്മനോവാരി ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇതം സർവം വിദിതം. ഇതിനാണ് ഇവിടെ പറയുന്നത്. ഇത്രയും മൈത്രേയിക്ക് ഈ ആത്മത്തിന് ഉപദേശിക്കുന്ന ഭാഗവും ഇവിടെ പറഞ്ഞിരിക്കുന്നു ആത്മനസ്തുകമായ സുഖം തന്നിലാണ്, ആത്മാവിലാണ് സുഖം. ഇത് താനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മനസ്തുക്കാമായ തൻ്റെ സുഖത്തിന് വേണ്ടി എന്നോട് പറഞ്ഞു. അങ്ങനൊരർത്ഥമാണ് ഗുരുക്ഷി പറയുന്നത്. അപ്പോൾ തനിക്ക് വേണ്ടി എന്ന് പറയുന്നു ആത്മാർത്ഥത്വ സുഖത്തെ. അവിടെ തൻ്റെ സുഖത്തെക്കുറിച്ച് പറയുന്നു. തൻ്റെ സുഖത്തിന് വേണ്ടിയാണ് സർവവും. അവിടെ എന്താണ് പറഞ്ഞത്? രേവ മൈത്രി മന്ത്രി നഹി പത്യുഹു കാമായ പതി പ്രിയോഭവതി ആത്മനസ്തുക്കാമായ പതി പ്രിയോഭൂതി. അങ്ങനെയാണ് തുടങ്ങുന്നത്. പതിഹുക്കാമായ പതിയുടെ കാമായ പ്രയോജനമായ എന്ന് ഭാഷകാരം വയ്ക്കും. പതിക്ക് വേണ്ടിയല്ല താൻ പതിയെ സ്നേഹിക്കുന്നത്, ആത്മനസ്തുക്കാമായ തൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്നും പറയും. പതി, ജായ, പുത്രൻ, ലോകം, സർവജീവന്മാരും ഇതിൻ്റെ അവസാനം പറയും സർവലോകത്തിനും ഇതാണ് ഒരു പൊതുവായ നിയമം. അപ്പോൾ പതിക്ക് വേണ്ടി പതിയെ സ്നേഹിക്കുന്നു എന്ന് പറയും. താൻ എന്തിനു പതിയെ സ്നേഹിക്കുന്നു? കാരണം ആ സ്നേഹം പതിക്ക് ആവശ്യമുണ്ട്. താൻ സ്നേഹിച്ചില്ലെങ്കിൽ അത് പതിയെ സംബന്ധിച്ചൊരു നഷ്ടമാണ്. അപ്പോൾ പതിക്ക് വേണ്ടി അന്യാർത്ഥമാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ അവിടെ പറയുന്നു ലോകത്തിന് വേണ്ടിയല്ല. നമ്മൾ ലോകത്തെ സ്നേഹിക്കാറുണ്ടല്ലോ, അതാണ് പറയാറുണ്ട്. തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് സ്വാർത്ഥത. അപ്പം ലോകത്തെ സ്നേഹിക്കും പറയുന്നു. ഇല്ല, ലോകത്തെ സ്നേഹിക്കുന്നത് നിന്റെ സ്വാർത്ഥതയാണ് അവിടെ പറയുന്നു. അല്ല, ലോകത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല. അതാണ് പ്രതിയുക്തമായ അതിനുവേണ്ടിയല്ല പതി പ്രിയനായിരിക്കുന്നത്. പതിയിൽ നിന്റെ പ്രിയത്വം വരുന്നത് ഒരിക്കലും പതിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ലോകത്തെ സേവിക്കാൻ പോകുന്നത്. ഇതെല്ലാം ആത്യന്തികമായിട്ട് സ്വാർത്ഥതയാണ് എന്നവിടെ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, ലോകത്തെ സേവിക്കേണ്ടെന്നല്ല, ലോകത്തെ സ്നേഹിക്കേണ്ടെന്നുമല്ല. പക്ഷെ അതിൻ്റെ തത്വശാസ്ത്രം ആത്മസ്നേഹമാണ്. അതിൻ്റെ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നതോ ഇവിടെ പറയുന്നു ആവിദ്യക സംസാര അനുവാദി. ഇവിടെ പറയുന്നു ആവിദ്യക സംസാര അനുവാദി, അത് ഭ്രാന്തിയാണ്. ലോകത്തിന് വേണ്ടി ലോകത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ലോകത്തെ സേവിക്കുന്നു എന്നുള്ളത് വെറും ഭ്രമം എന്ന് പറയുന്ന ആവിദ്യക സംസാരിത്വ അനുവാദി. അവനെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആധാരം ഭ്രമമാണെങ്കിൽ പിന്നെ ലോകത്തെ സ്നേഹിക്കാനും സേവിക്കാനും ഒന്നും പറ്റത്തില്ല. അങ്ങനെയല്ല പറയും. എന്താണ് അതിൻ്റെ തത്വം? ഇവിടെ പതിയെ സ്നേഹിക്കരുതെന്നല്ല പറയുന്നു, ചില അങ്ങനെ വ്യാഖ്യാനിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ് പതിയെ സ്നേഹിക്കരുത്, ഇതെല്ലാം സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്, സേവിക്കരുത്, അങ്ങനെയല്ല. പക്ഷേ അത് കേവലം ഒരു വിഭ്രാന്തിയിലാണത് ചെയ്യുന്നത്. ലോക സ്നേഹവും ലോക സേവനവുമല്ല, ആധാര വിഭ്രാന്തിയാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ ഗീതാ ഭാഷയിൽ പറയുന്നത് കർമ്മയോഗം അജ്ഞന് വേണ്ടിയാണ്. അജ്ഞനെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തി ഉള്ളത് അവന് വേണ്ടിയിട്ടാണ്. ജ്ഞാനിക്ക് കർമ്മയോഗമില്ല. കാരണം കർമ്മയോഗിയാണല്ലോ അന്യരെ സേവിക്കാൻ പോകും. അത് ഭ്രാന്തിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? ആവിദ്യക സംസാരിത്വ അനുവാദിയാണ്. അവിദ്യകമായ സംസാരം, അവിദ്യാജന്യമായ ഈ അനുഭവം. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം പരനാണെന്നുള്ള ബോധം വേണ്ടി. അന്യത്വ ബോധമില്ലാതെ അന്യത്വ ബോധം വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഭ്രാന്തി. താൻ അവനെ സേവിക്കേണ്ടവനാണ്, അവൻ സേവിക്കപ്പെടേണ്ടവനാണെന്നുള്ള ആ ബോധം, അത് ഭേദത്തിൽ നിന്നുണ്ടാകുന്നു. ഇപ്പോൾ തത്വജ്ഞാനികളോ ഇവരും കരുണ ഉള്ളവരാണ്. ഹേതുക ദയാസന്ധു എന്നൊക്കെ പറയുന്നു. സംസാരദുഹേഷു, സംസാരത്തിൽ നിന്നും അന്യരെ ഉദ്ധരിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് മഹാത്മാക്കൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ അതോ അതെങ്ങനെ ഉണ്ടാകും? അവിടെ അന്യത്വ ബോധം കൊണ്ടല്ല, പരത്വ ബോധം കൊണ്ടല്ല. പക്ഷെ അജ്ഞന് ആ പരബോധം കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് സംസാരികമാണ്, ഭ്രാന്തിയാണ്. തത്വജ്ഞനാണെങ്കിലോ സർവഭൂതങ്ങളെയും സ്വാത്മാവിൽ കാണും. അതുകൊണ്ട് അവിടെ അന്യനെ കണ്ടു പിന്നെ അന്യനെ സ്നേഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് തത്വജ്ഞന് കർമ്മയോഗം ഇല്ലാന്ന് പറയും. അപ്പോൾ അത് സർവത്ര ആത്മസ്നേഹം തന്നെ, സർവത്ര പരമാത്മസ്നേഹം തന്നെ. വിശേഷിച്ച് അന്യത്വ ബോധം കൊണ്ട് നാനാത്വ ബോധം കൊണ്ടുള്ള സ്നേഹമല്ല. പക്ഷെ അതും അജ്ഞൻ തിരിച്ചിരിക്കും. അത് തന്നെ അന്യനായി കണ്ടുള്ള സ്നേഹമാണ് തത്വജ്ഞന്റെ സ്നേഹം എന്ന് തിരിച്ചിരിക്കും. ഇവിടെ അങ്ങനെ എന്ന് പറയുന്നു. അങ്ങനെ യാജ്ഞവൽക്യം പറയുന്നത് പത്യുഹ കാമായ, അന്യന്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല. അപ്പോൾ ഒരാൾ രാപ്പകലില്ലാതെ അന്യരെ സേവിക്കാൻ നടക്കുന്നതോ ഊണും ഉറപ്പും എല്ലാം ഉപേക്ഷിച്ച് അത് തൻ്റെ സുഖത്തിന് വേണ്ടിയല്ലോ. അവിടെ പറയും എന്താണ്? അന്യൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ എൻ്റെ സുഖത്തെ എല്ലാം ത്യജിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ സമയത്ത് എനിക്ക് ഊണും ഉറപ്പും ഒന്നുമില്ല. മറ്റുള്ളവരുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്ന് പറയുന്നത് അതും പരമാർത്ഥമാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ഒരാൾ ഊണ് ഉറപ്പെല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ആത്മനിസ്ഥതമായ ശ്രുതി പറയുന്നു. അത് തനിക്ക് അനുകൂലമെന്ന് തോന്നിയതുകൊണ്ടാണ്. അതിസൂക്ഷ്മമായ തൻ്റെ സ്വാർത്ഥതയാണ്, അതിലാണ് തനിക്ക് സുഖം കിട്ടുന്നത്. അത് അന്യനെ ദ്രോഹിക്കുന്നതും അന്യനെ സ്നേഹിക്കുന്നതിൻ്റെയും പിന്നിൽ ഒരേ തത്വശാസ്ത്രം തന്നെ. പ്രവൃത്തി രണ്ടാണ്, പ്രവൃത്തിയുടെ ഫലം രണ്ടാണ്. ഒന്ന് നന്മയും ഒന്ന് തിന്മയുമാണ്. പക്ഷെ രണ്ടിൻ്റെയും തത്വം ഒന്ന് തന്നെ. എന്താണ് അന്യനൊരുവൻ എന്തുകൊണ്ട് ദ്രോഹിക്കുന്നു? ദ്രോഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ദ്രോഹിക്കുന്നു? അത് അവന് സുഖത്തെ കൊടുക്കുന്നു. പരദൂഷണം പറയുന്നതുകൊണ്ട് നമുക്കത് സുഖം കിട്ടുന്നുണ്ടാണ്. അന്യനിൽ അസൂയാനുവാകുന്നതുകൊണ്ട് അത് അതിനൊരു സുഖം തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ അന്യനൊരു ചെറിയ ദ്രോഹം ചെയ്യണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? അതിനൊരു ആത്മസംതൃപ്തി കൊണ്ടെത്തുന്നു. അവിടെ ആത്മനിസ്തുതമായ തൻ്റെ സുഖം തന്നെയാണ് അവിടുത്തെ ലക്ഷ്യം. ഇതേ ന്യായം തന്നെയാണ് അന്യനെ സഹായിക്കുന്നത്. അത് തനിക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. സുഖദുഃഖങ്ങൾക്ക് എന്താ കാരണം? ഇവിടെ പുരുഷ പറയുന്നത് ആത്മസുഖമാണെന്നും സിദ്ധാന്തം പറയുന്നതെന്നും ആത്മസുഖമുണ്ട്. അത് ആത്മസുഖമല്ല. ഇവിടെ സുഖദുഃഖങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു? ഏതാണോ അനുകൂലമായി തോന്നുന്നത്, അനുകൂല ബോധം, നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്ത അനുകൂല ബുദ്ധി, അത് അന്ധകരണത്തിൽ സുഖത്തെ ഉണ്ടാകും. ഇപ്പോൾ പരനെ സ്നേഹിക്കുന്നത്, പരനെ സേവിക്കുന്നതൊക്കെ തനിക്ക് അനുകൂലമാണെന്ന് തോന്നുമ്പോൾ ഉടനെ അത് തന്നെ സുഖത്തെ ഉണ്ടാകും. മറ്റൊരാളെങ്ങനെയല്ല, പരനെ ദ്രോഹിക്കുന്നത്, അപവാദം പറയുന്നു, അസൂയ, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ അത് തനിക്ക് അനുകൂലമെന്ന് തോന്നും. പ്രതികൂലമായിട്ടാണ്, അനുകൂലമെന്ന് തോന്നുമ്പോൾ അവിടെയും സുഖം വരും. രണ്ടുടെ തീം തത്വശാസ്ത്രം ഒന്ന്, തത്വം ഒന്നേന്ന്. പക്ഷെ ഇത് രണ്ടും എന്താണ്? ആവിദ്യകം. അങ്ങനെ ഉണ്ടാകുന്ന സുഖം, പതിയെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ഇതെന്ത് സുഖമാണ്? ഇത് ആത്മസുഖമാണോ അല്ലെന്നാ പറയും. പിന്നെ എന്ത് സുഖമാണ്? അനുകൂല ബുദ്ധി കൊണ്ട് അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ഒരു പരിണാമമാണത്. ആത്മസുഖമല്ല ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖം. അന്യനെ സേവിക്കുന്നുണ്ടും സ്നേഹിക്കുന്നുണ്ടും ദ്രോഹിക്കുന്നുണ്ടും ഒക്കെ കിട്ടുന്ന സുഖം. വ്യാവഹാരികമായി ധർമ്മ ബുദ്ധി നോക്കുമ്പോൾ ഒന്ന് ധർമ്മം, മറ്റൊന്ന് ധർമ്മം. ആന്തരികമായ തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെ. അത് അന്ധകരണത്തിൻ്റെ സ്വഭാവമാണ്. അനുകൂല ഭാവങ്ങൾ, അനുകൂല വൃത്തികൾ അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ അത് സുഖാകാരമായി പരിണമിക്കും. ഇപ്പോൾ പ്രതികൂല വൃത്തി ഉണ്ടാകുമ്പോൾ അത് ദുഃഖാകാരമായി പരിണമിക്കും. ആ സുഖദുഃഖങ്ങളുടെ ഭോക്താവാകും ജീവൻ. കാരണം ഈ അന്ധകരണം ജീവനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. സാക്ഷിക്യത്തിൽ യാതൊരു പങ്കുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം വാർത്തകാരൻ ചർച്ച ചെയ്തത്. അതെല്ലാം ജീവൻ്റേതാണ്. അപ്പോൾ ജീവൻ്റെ നിലയിൽ നിന്ന് കൊണ്ട് അനുകൂല പ്രതികൂലങ്ങളിൽ ഈ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനെയാണ് ഇവിടെ പറയുന്നത് ആവിദ്യക സംസാരി. അവിദ്യ കൊണ്ട്, അതിൻ്റെ അജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ഭ്രാന്തി കൊണ്ട് സംസാരിയായിരിക്കുന്ന ആ ജീവൻ്റേതാണ് ഈ ഭാവങ്ങളെല്ലാം. ആത്മനിസ്തുതമായ എന്ന്, അതായത് പരമാത്മാവിൻ്റെ ആനന്ദമല്ല. അങ്ങനെയും എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനന്ദമല്ല, പരമാത്മാവിൻ്റെ ആനന്ദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷമുണ്ടെന്നാണ്. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം പരമാത്മാവിൻ്റെ ദുഃഖമെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും. കാരണം പരമാത്മാവിൻ്റേതാണെങ്കിൽ ഈ അനുകൂലത്തിൽ നിന്ന് സുഖം അനുഭവിക്കുമ്പോൾ അത് പരമാത്മാവിൻ്റെ ആണെങ്കിൽ, പ്രതികൂലത്തിൽ നിന്ന് ദുഃഖം അനുഭവിക്കുമ്പോൾ അതും പരമാത്മാവിൻ്റേതായിരിക്കും. ശരി, അങ്ങനെ ആയാലും എന്താ കുഴപ്പം? പരമാത്മാവ് ആനന്ദ സ്വരൂപം എന്ന് പറയാൻ പറ്റില്ല, ദുഃഖരൂപമെന്നും പറയേണ്ടി വരും. ഒരു ഭാഗം മാത്രം പറയാൻ പറ്റും. അനുകൂലത്തിൽ നിന്ന് അനുഭവിക്കുന്ന സുഖം പോലെ തന്നെയാണ് പ്രതികൂലത്തിൽ നിന്ന് ദുഃഖം അനുഭവിക്കുന്നത്. അപ്പോൾ ആ സുഖം അനുഭവിക്കുന്നുണ്ട്. ആ സുഖം പരമാത്മസുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലത്തിൽ നിന്ന് അനുഭവിക്കുന്ന ദുഃഖവും പരമാത്മസുഖമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്, സുഖവും ദുഃഖവും. ഇത് രണ്ടും എന്താണ്? ആ വിദ്യക സംസാരി, ആ വിദ്യയിൽ നിന്നുണ്ടാകുന്നു, സംസാരി അനുഭവിക്കുന്നു. പിന്നെ ആത്മസുഖത്തെയാണ് ഇവിടെ അനുഭവിക്കുന്നതെന്ന് പറയുന്നതല്ല, അത് ആത്മാവ് സുഖസ്വരൂപമാണെന്ന് പറയാൻ വേണ്ടി. ആത്മാവ് സുഖസ്വരൂപമാണെങ്കിൽ ഈ സുഖമല്ല ആത്മസുഖമായിരിക്കണമല്ലോ. അല്ല, ഇത് അവിദ്യകമായ സുഖം, അവിദ്യാജന്യമായ സുഖമാണ്. രണ്ട് സുഖത്തിനും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് സാതിശയമായ സുഖം, ദൈവത്തെക്കുറിച്ചുള്ള സുഖം അത് ജീവൻ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. അന്ധകരണത്തിലെ അനുകൂല പ്രതികൂല ഭാവങ്ങളിൽ നിന്ന് അതുകൊണ്ട് അനുഭവിക്കുന്നതെല്ലാം സാധ്യമായ സുഖം ആത്മസുഖമല്ല. അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. മറിച്ച് നിരതിശയ സുഖം എന്ന് പറയുന്നു. ആ നിരുദ്ദേശിച്ച സുഖം അല്ല ഇപ്പോൾ അനുഭവിക്കുന്നതല്ല. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ ഇനി മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മുൻപ് ചർച്ച ചെയ്തത് എന്താണ് സുഖത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ. ആ ഏറ്റക്കുറച്ചിലൂടെ എത്തിച്ചേരുന്ന ഏറ്റവും വലിയ സുഖം പോലും സാംസാരിക സുഖമാണ്. ഹിരണ്യഗർഭന്റെ പ്രജാപതിയുടെ സുഖം പോലും സാംസാരിക സുഖമാണ്. എന്തുകൊണ്ട് അവിടെ സാധിച്ചേത്തുകൊണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുന്നതാണ്. ഈ സുഖത്തെ ആത്മസുഖമെന്ന് ധരിക്കുന്നിടത്താണ് ഭ്രാന്തി. അതാണ് ഭ്രാന്തി, നിരുദ്ദേശിക സുഖമാണ്. ആ സുഖത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. എന്താണ് അത്? അനുഭവവേദ്യമല്ല, അനുഭവവിഷയമല്ല. അനുഭവവിഷയമായതൊന്നും അതല്ല. നിരുദ്ദേശിയമായതുകൊണ്ട് തന്നെ അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല. സാക്ഷിരൂപം അല്ലെങ്കിൽ ജീവൻ ഇതുകൊണ്ട് തന്നെ കൃതാർത്ഥനായ ഇതാണ് ആത്മസുഖമായതെങ്കിൽ എന്ന് പറയുന്നു. ആത്മാവിൽ സുഖമില്ല. ആത്മാവ് സുഖസ്വരൂപം എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ നിരുദ്ദേശിയ സുഖത്തെയാണ്, സുഖത്തിലൂടെ ലക്ഷ്യമാക്കുന്ന സുഖത്തെയാണ്, അവാച്യമായ സുഖത്തെയല്ല അവിടെ പറയുന്നത്. അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അതിന് സത്തെന്നോ ചിത്തെന്നോ ആനന്ദം എന്ന് പറയും. ആത്മനസ്തു കാമായ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സുഖത്തെ നമ്മൾ ആത്മസുഖം എന്ന് കരുതി കഴിഞ്ഞാൽ സുഖസാധനത്വശുദ്ധിനാഭൂതം ദുഃഖമൊക്കെ തത്ര, അങ്ങനെയാണെങ്കിൽ അതിനോട് അവശ്യം ഭാവിയായിരിക്കുന്ന ദുഃഖവും തത്ര അവിടെ തന്നെ എന്ന് പറയേണ്ടി വരും. ഈ സുഖത്തെ ആത്മസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വ്യക്തിയല്ല ദുഃഖത്തിനും പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ വീട്ടി ആത്മനി അസംസാരിത്വമായിരിക്കും. ആത്മാവ് അസംസാരിയാണ് എന്ന് പറയാൻ കഴിയും. ഈ സുഖദുഃഖങ്ങളുടെ അനുഭവമാണ് സംസാരം. അതിന് സുഖാനുഭവം ആത്മസുഖം എന്ന് പറഞ്ഞാൽ ദുഃഖാനുഭവം ആത്മസുഖം എന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് സംസാരിയാണ് എന്ന് പറഞ്ഞാൽ ഈ ജീവനാണ് ആത്മാവെന്ന് വരും. അതാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അതല്ല പിന്നെ ആവിദ്യക സംസാരിത്വം അനുവാദിന് ആത്മനോ അനധിശയ ആനന്ദത്വ പ്രതിപാദകം. അതാണ് നിങ്ങളെ അനുഭവിക്കുന്ന സുഖമല്ല ആത്മസ്വരൂപം. ഇത് ആവിദ്യതമാണ്, അവിദ്യാജന്യമാണ്. ആവിദ്യക സംസാരിത്വനോന് ആത്മനോ അനധിശയ ആനന്ദം. പക്ഷെ ആത്മസുഖം എന്ന് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്ത് അത് അനധിശയം ആനന്ദമാണ്. അനുഭവവേദ്യമായ അല്ല. അതുകൊണ്ടാണ് സുഷുതിയിൽ നിരതിശയം ആനന്ദമാണ്. അതിന് ഉദാഹരണമായിട്ട് അതേ ഉള്ളൂ, നിരതിശയ ആനന്ദം. എന്തുകൊണ്ട് അവിടെ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അവിടെ ആർക്കെന്താ ഞാൻ ആനന്ദമഗ്നനായിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഉണർന്നതിന് ശേഷം പറയാം ഞാനിവിടെ സുഖമായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ പറയാൻ കഴിയും. അത് സുഖമാണ് താനും, പക്ഷെ അനുഭവിക്കാനും കഴിയത്തില്ല. സമാധിയിൽ അനുഭവിച്ചാലോ? സമാധിയിൽ ലൗകികമല്ലാത്ത അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അലൗകികമായ ആനന്ദമാണ് ദേവന്മാരും മറ്റും അനുഭവിക്കുന്നത്. സമാധിയിൽ മാത്രമാണ്. അത് ജീവന് ലഭിക്കാത്ത ആനന്ദമാണ്. അതല്ല അവിടെ പറഞ്ഞ ദേവന്മാരുടെ ആനന്ദത്തെ കുറിച്ച്. അതും അലൗകികമായ ആനന്ദമാണ്. അതെല്ലാം എന്താണ്? അന്ധകരണ വൃത്തിയിലൂടെ മനസ്സിൻ്റെ അവസ്ഥാഭേദങ്ങളിലൂടെ അനുഭവിക്കുന്ന ആനന്ദങ്ങളാണ്. അതും നിരതിശയമാണ്. ഒരു സമാധിയേക്കാൾ വലിയ മറ്റൊരു സമാധി വരും, അതിനേക്കാൾ വലിയ മറ്റൊരു സമാധി വരും. അതെല്ലാം സാധിശയമാണ്. അവിടെ എവിടെയെങ്കിലും ഒരാൾ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ ഇതുവരെ സമാധിസ്ഥനായിരുന്നു, അത് ഉണർന്നു വന്നിട്ട് ഞാൻ ഇതുവരെ ആനന്ദത്തെ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അനുഭവിക്കുന്നവനുണ്ടായിരുന്നു. അനുഭവിക്കുന്നവനാണ് ഉണർന്നു വന്നിട്ട് പറയുന്നത് ഞാൻ അനുഭവിച്ചു. അനുഭവിക്കുന്നവൻ അല്ല പരമാർത്ഥം, അനുഭവിക്കുന്നവന് സാക്ഷി. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. അനുഭവിത അനുഭോക്ത, അനുഭോക്താവിൻ്റെ സാക്ഷിയാണ് പരമാർത്ഥം. അനുഭോക്താവ് എവിടെയാണോ നിന്നത് അതാണ് സാക്ഷി. അപ്പം അനുഭവിച്ചവനോ ഇവിടെ പറയുന്ന ആവിദ്യക സംസാരിയാണ്. ഒരു വ്യവഹാരത്തിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, സമാധി സുഖത്തെ അനുഭവിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? ചോദി വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ. ശരിയാണ്, മറ്റ് പല പുസ്തകങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത്. ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിലാക്കാം, മറ്റേ പുസ്തകത്തിൽ നിന്ന് അങ്ങനെയും മനസ്സിലാക്കിക്കൊള്ളൂ. ഇതിൽ രണ്ടിലെന്തെങ്കിലും വിരോധം തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ബുദ്ധിയോട് തീരുമാനിക്കുക ഏതാ ശരി. ആ പുസ്തകത്തിൽ പറഞ്ഞാണോ ശരി, അത് ഈ പുസ്തകത്തിൽ പറയുന്നതാണോ ശരി. അപ്പോൾ സമാധി ആനന്ദം പോലും എന്താണ്? ആവിദ്യക സംസാരി, അവിദ്യാജന്യമായ സംസാരി. കാരണം എവിടെ അനുഭവിക്കുന്നവരുണ്ടോ അവിടുത്തെ അനുഭവം ആവിദ്യകമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലൗകികമായ സുഖത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? എല്ലാ അങ്ങനെയാണെങ്കിൽ പിന്നെ സമാധിക്ക് പരിശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നു. സമാധിക്ക് പരിശ്രമിക്കാം, എന്തുകൊണ്ട്? അവിടെ അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കാം. സ്വർഗത്തിന് പരിശ്രമിക്കുന്നില്ലേ? ദേവത്വ പ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ലേ? അതുപോലെ അലൗകികമായ ആനന്ദത്തെ ജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു സമാധിക്ക് പരിശ്രമിക്കും. അതാ ആ സംബന്ധം എന്നല്ല പറയുന്നു, അതിനോട് വിരോധവും പറഞ്ഞിരുന്നു. നിങ്ങളുടെ അസൂയ തോന്നിയിട്ട് പറയുന്നു തത്വം എന്താണ്, പരമാർത്ഥം എന്താണ് അത് പറയുന്നു. അതാണ് ആവിദ്യക സംസാരിത്വ അനുവാദത്തിന്. അതുകൊണ്ട് സർവത്ര പറയുന്നു ഈ ആത്മനസ്തുകാമായ എന്ന് പറയുന്നു ആത്മകാമത്തിന് വേണ്ടിയിട്ടാണ്. ശരി, ആത്മകാമം എന്ന് പറയുമ്പോൾ ശരി തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, സുഖം തന്നിലാണ്, അങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നു. സുഖം തന്നിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളെല്ലാം കൊണ്ട് നടക്കുന്ന ജീവൻ അത് താനാണെന്ന് വരും. താൻ ജീവരൂപത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം സുഖം തന്നിലാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, ജീവനിലാണ് സുഖം, അത് ശരിയാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നതിനല്ല, ആ ജീവസാക്ഷിയെക്കുറിച്ചാണ് ഇവിടെ സാക്ഷി എന്നാണ് പറയുന്നത്. ജീവനിൽ നിന്നും അതിനെ പൂർണ്ണമായും വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടി ജീവൻ, ആ ജീവഭാവം കേവലം ഒരു പ്രതിച്ഛായ പോലെയാണ്. പ്രതിച്ഛായ എന്നും പറയാൻ പാടില്ല, ഒരു പ്രതിച്ഛായ പോലെ അതിലാണ്, അല്ലാതെ ജീവസാക്ഷിയിലല്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മനിസ്തുകാമായ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആത്മനിസ്തുകാമായ സർവം പ്രിയം ഭൂതി, അതുകൊണ്ട് സുഖം തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അസുഖം തന്നിലിരിക്കുന്നത്, അതുകൊണ്ട് താൻ സുഖസ്വരൂപനാണ് എന്ന് ഈ ജീവനെ ചൂണ്ടിപ്പറയും. കാരണം തനിക്ക് ജീവനല്ലേ പരിചയമുള്ളൂ, സാക്ഷിയെ കുറിച്ച് തനിക്ക് വല്ല ബോധമുണ്ട്. അപ്പോൾ ഈ ജീവൻ സുഖസ്വരൂപനാണെന്ന് പറയും, അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആത്മനസ്തു കാമായ എന്ന് പറഞ്ഞിടത്ത് ചോദ്യം വരും. രാജ്ഞിക്കലും പറയുന്ന മൈത്രിയോട് പറയുകയാണ് ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതല്ല ഭരണ സ്നേഹിക്കുന്നത്, അപ്പോൾ തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പെട്ടെന്ന് തെറ്റിദ്ധാരണ വരും. അപ്പോൾ താൻ സുഖസ്വരൂപനായതുകൊണ്ടാണല്ലോ, തന്നിൽ സുഖം ഇരിക്കുന്നതുകൊണ്ടാണല്ലോ, തന്നിൽ ഈ സുഖം അനുഭവപ്പെടുന്നത്, അതുകൊണ്ടാണ് അവിടെ തുടർന്ന് പറയുന്നത് ആത്മാവാരി ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിരുധ്യാസിതവ്യോ. നിന്നിലാണ് സുഖം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നീ സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആവിദ്യക സംസാരി എന്നിവിടെ പറയുന്ന സംസാരിയെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. തൻ്റെ ജീവഭാവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് താൻ സുഖിമാനാണ്, താൻ സുഖസ്വരൂപനാണെന്നൊക്കെ ധരിക്കും. അതുകൊണ്ട് ആത്മശബ്ദം തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ എന്ന് പറയുന്നു ആ ആത്മ, അതിനെക്കുറിച്ച് നീ ശ്രവണം ചെയ്യണം. അവിടെ ഇവിടെ പറയുന്ന എന്താണ്? ആത്മസാക്ഷിയാണ് പറയുന്നത്, അല്ലാതെ നിന്നെക്കുറിച്ചല്ല പറയുന്നത്. ഞാനെന്ന് നീ ആരെയാണോ തിരിച്ചറിയുന്നത് ആ നിന്നെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉപദേശം അവിടെ അവസാനിച്ചല്ലോ. യാജ്ഞവൽക്കി എന്താണോ പറഞ്ഞത് മൈത്രിക്ക് മനസ്സിലായി, താൻ തന്നിലാണ് സുഖം, താൻ സുഖസ്വരൂപനാണ്, ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞു ആത്മനിസ്തുകാമായ ആത്മാവാരി ദൃഷ്ടവ്യ, അതിനെ തുടർന്ന് വരുന്ന ഭാഗമാണ്. അത് നീ ശ്രമിക്കണം, മത്യ വിജ്ഞാനേന മനനം ചെയ്യണം, നിശ്ചയപൂർവ്വം ധ്യാനിക്കണം, നിശ്ചയന ധ്യാതവ്യ നിശ്ചയാത്മകമായി അതിനെ ഗ്രഹിക്കണം. എങ്ങനെ? ഇതിൽ നിന്ന് വേറിട്ട് ഈ ജീവനെ എന്താ ജീവസാക്ഷി ആണ് ഇവിടെ പറയുന്നത് എന്ന് ധരിക്കണം. ബാക്കിയുള്ളതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനിലാണ്. അപ്പോൾ ജീവനും ജീവസാക്ഷി സർവവ്യവഹാരങ്ങളും ദന്തമോക്ഷ വ്യവഹാരങ്ങളും സുഖദുഃഖ വ്യവഹാരങ്ങളും എല്ലാം ജീവനെ ആശ്രയിച്ച് ആ വ്യവഹാരം ചെയ്യുന്നവനാണ് അജ്ഞൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആജ്ഞന് വേണ്ടിയിട്ട് കർമ്മയോഗം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞത്. ആജ്ഞൻ അന്യനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? അവൻ അന്യത്വ ബോധം, താൻ വേറെ അന്യം വേറെയാണ്, അന്യൻ്റെ സുഖത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കണം, അന്യന് സേവ ചെയ്യണം. അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം, അന്യത്വ ബോധമുള്ളിടത്തോളം കാലം അതൊക്കെ ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടി അത് ചെയ്യുന്നു? തനിക്ക് അനുകൂലമായതുകൊണ്ട്. അത് തന്നെ അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം അവൻ സ്വാർത്ഥനുമാണ്, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന് ഉണ്ടാലും ഉറങ്ങിയാലും കിട്ടാത്ത സുഖം അത് ഉപേക്ഷിച്ചാലേ കിട്ടത്തുള്ളൂ. പിന്നെ ഭക്ഷണപ്രിയന്മാർക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുഖം, പക്ഷെ വയറ്റിന് അൾസറുണ്ടെങ്കിൽ അത് വിടുന്നതിൽ അസുഖം, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കഴിക്കാതിരിക്കുമ്പോഴേ അസുഖം, കഴിച്ചു കഴിഞ്ഞാൽ ദുഃഖം. ഇത്രയേ ഉള്ളൂ. പരനെ പരബുദ്ധിയോടുകൂടി പരനെ സേവിക്കുന്നതിൽ കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൂ. തനിക്ക് അനുകൂലമായതുകൊണ്ട് മാത്രം സുഖമായിരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെ നിഷേധിക്കുകയല്ല, അതിൻ്റെ തത്വത്തെ പറയും. പരനെ സ്നേഹിക്കേണ്ടെന്നോ സേവിക്കേണ്ടെന്നോ അല്ല പറയുന്നു, അതിൻ്റെ തത്വം എന്താണ്? അവിടെ ഈ സ്വാർത്ഥതയാണ്. അർത്ഥമുള്ളിടത്തല്ല സ്വാർത്ഥതയും ഉണ്ടാവും, മറ്റൊന്നും ഉണ്ടാകത്തില്ല, പരാർത്ഥം ഉണ്ടാകത്തില്ല. അർത്ഥം എന്ന് വെച്ചാൽ അർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രയോജനം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനത്തെ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാർത്ഥത വരത്തുള്ള കാരണം പ്രയോജനമല്ല, തനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ആയാലും അന്യനെ സേവിക്കുന്ന ഗുണമല്ലേ? തീർച്ചയായും തൻ്റെ സുഖത്തിന് വേണ്ടിയാണെങ്കിലും അന്യനെ സേവിക്കുമ്പോൾ അതുകൊണ്ട് അന്യന് ഗുണമുണ്ടാകും, അത് ശരിയാണ്. അതൊരു വ്യാവഹാരിക തത്വമാണ്, അതിനൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ശാസ്ത്രം ഇതാണ്, തൻ്റെ സുഖമാണ് അവിടെ തനിക്ക് അനുകൂലമായതുകൊണ്ടാണ്. അവിടെ ആ അനുഭവിക്കുന്ന സുഖം ആത്മസുഖവുമല്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞത് ആവിദ്യകമാണ്, തൻ്റെ ഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന സുഖമാണ്, അത് ദുഃഖത്തിന് അവിനാഭാവിയാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തെ അവിനാഭൂതം ദുഃഖം, അന്യനെ സേവിക്കുന്നു, സഹായിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, സുഖം അനുഭവിക്കുന്നു, അവിടെ തന്നെ അർത്ഥിക്കുന്നുണ്ട്. അതിൽ നിന്നെന്തെങ്കിലും ആത്യന്തികമായിട്ട് അർത്ഥിക്കുന്നത് തൻ്റെ സുഖം തന്നെ, അത് സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് ആ പ്രവൃത്തിയിൽ ഇച്ഛാഭംഗം വരുന്നു, അവിടെ എന്തെങ്കിലും ന്യൂനതകൾ വരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രതികൂലതകൾ വരുന്നു, അപ്പോൾ ദുഃഖവും വരുന്നു. അതിൽ നിന്ന് ആർക്കും ശാശ്വതമായ ശാന്തി കിട്ടത്തിലാണ് ഈ സേവനമൊക്കെ ചെയ്തിട്ട് ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അനുകൂലമെന്ന് വിചാരിച്ച് ചെയ്യുന്നത് പ്രതികൂലമാകുന്നു, നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ചീത്തയാകുന്നു, ധർമ്മമെന്ന് വിചാരിച്ച് ചെയ്യുന്നു ഫലത്തിൽ അധർമ്മമാകുന്നു, ഒരുത്തിന് ഉപകാരം ചെയ്യുന്നു പത്തെണ്ണത്തിന് ഉപദ്രവമാകുന്നു, ചിലപ്പോൾ അവനേന് ഉപദ്രവമാകുന്നു, ഉപകാരം അപകാരമായി മാറുന്നു. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഈ കർമ്മമണ്ഡലത്തിൽ നിൽക്കും. എന്തുകൊണ്ട്? അത് അവിദ്യക സംസാരമാണ്, അവിദ്യാജന്യമായ സംസാരം. അല്ല, അതിന് ഗുണവശങ്ങളുണ്ടെങ്കിലും ദോഷവശമുണ്ട്, ദ്വന്ദ്വാത്മകമാണ്, ഒന്നായിട്ട് നിൽക്കത്തില്ല. ഉപകാരത്തിലല്ല എപ്പോഴും അപകാരവും കാണും, ഉപകാരം മാത്രമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല, ആർക്കും കുറച്ചൊരു അപകാരം അതിനോടൊപ്പം വരും അല്ലേ. പിന്നെ അതിൻ്റെ നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തേ വ്യവഹാര സാധ്യമാകും. അതുകൊണ്ട് ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു, ചെയ്യാം, അങ്ങനെയുള്ള വ്യവഹാരങ്ങൾ ചെയ്യാം. കാരണം ധർമ്മം, നീതി, നന്മ ഇതിന് പ്രാധാന്യം കൊടുത്താണ് വ്യവഹാരത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ആകാമെന്ന് പറഞ്ഞിരിക്കുന്നു, ചെയ്യാം, അതിനുവേണ്ടി കർമ്മയോഗവും മറ്റും വെച്ചിരിക്കുന്നു. പക്ഷെ തത്വത്തിൽ ഇത് ആവിദ്യതമാണ്. ഞാൻ ഇത്രയും പറയുന്നത് ഈ ഭാഗത്തെ പലരെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, എന്റെ മർമ്മം മനസ്സിലാക്കാതെ. ഇവിടെ ഭാഷകാരൻ അതവിടെ വ്യക്തമാക്കുന്നു, വ്യാഖ്യാത വ്യക്തമാക്കുന്നു, അത് ആവിദ്യക സംസാരമാണ്, ഉപാധി, ഇത് ഭ്രാന്തിയാണ്, സംസാരമാണ്, അതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മകാമന എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പരമാത്മാസുഖമൊന്നും അല്ല അവിടെ. പരമാത്മസുഖമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് വിഷയമാകുന്ന കാര്യമല്ല. അത് അവിടെ വ്യക്തമായി പറയുന്നു, അനേനഹി വാക്യേന. ഇവിടെ സംശയം വരും, മറ്റുള്ളവർ വ്യാഖ്യാനിച്ചതാണോ ശരി, അതിപ്പോൾ വ്യാഖ്യാനിക്കുന്നതാണോ ശരി? രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഏത് വ്യാഖ്യാനം ശരി? ഇത് തെറ്റായിക്കൂടെ? അതല്ല. എന്തുകൊണ്ട്? അനേനഹി വാക്യേന അവിദ്യാവസ്ഥയമേവ ആത്മാർത്ഥത്വം സുഖാദേ അഭ്യുപഗമ്യതേ. ആത്മനിസ്തുകാമായ എന്ന് പറയുന്ന ഈ വാക്യത്തിലൂടെ അവിദ്യാവസ്ഥയിലും ആത്മാർത്ഥത്വ സുഖാദേഹി ആത്മാർത്ഥം ആ സുഖാദിയുടെ ആത്മാർത്ഥം ഇവിടുത്തെ സുഖം താൻ അനുഭവിക്കുന്ന സുഖം സ്നേഹത്തിലൂടെ സേവനത്തിലൂടെയൊക്കെ താൻ അനുഭവിക്കുന്ന ആ സുഖം ഇത് അവിദ്യാവസ്ഥയിലുള്ളതാണ് അഭ്യുന്നത് അങ്ങനെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ശ്രുതി സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതൊന്നുമല്ല ഇതിനെ ഒരിക്കലും പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ് ഈ അജ്ഞന്റെ അനുഭവങ്ങൾ ഒരിക്കലും തത്വജ്ഞനോട് ഘടിപ്പിക്കരുത് തത്വജ്ഞൻ ഒരിടത്തും പരന് വേണ്ടി അന്യന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കാരണം അവിടെ അന്യനില്ല അതുകൊണ്ട് സർവഭൂതത്വം ആത്മാ സർവഭൂതത്തെയും ആത്മാ സർവഭൂതങ്ങളെയും ആത്മാവിനെയും കാണുന്നു എന്നുവെച്ചാൽ താൻ തന്നെ സർവാത്മകമായിരിക്കുന്നു അതുപോലെ പരൻ അന്യൻ എന്നിവരെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും പക്ഷെ തത്വജ്ഞൻ വ്യവഹാരത്തിൽ പരനെന്നും മറ്റും വ്യവഹരിക്കുന്നുണ്ടല്ലോ അത് വ്യവഹാരം പരമാർത്ഥ ബോധത്തെ വ്യവഹരിക്കാൻ പറ്റില്ല സാധിക്കും അപ്പോൾ ആ വ്യവഹാരം മറ്റുള്ള അന്യം എന്നും മറ്റും പറയാം അപ്പോൾ ആ ബോധം വ്യവഹാരത്തിൽ അത്ര ഒരു ബോധം ആവശ്യമാണ് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള എന്താണ് ആ തത്വജ്ഞൻ്റെ പരമാർത്ഥ ബോധത്തെ ഈ വ്യാവഹാരികമായ ബോധത്തിനും ബാധിക്കാൻ കഴിയത്തില്ല അത് കേവലം ബാധിതമായതിൻ്റെ അനുവൃത്തിയാണ് അതുകൊണ്ട് അത് ബാധിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ബാധിക്കാൻ പറ്റത്തില്ല നഴലിന് യഥാർത്ഥ വസ്തുവിൻ്റെ സ്വഭാവം കാണത്തില്ല അതുകൊണ്ട് നഴലിന് നമ്മൾ ഉപദ്രവിക്കാൻ കഴിയില്ലല്ലോ ആനയുടെ നഴലിന് ഉപദ്രവിക്കാൻ കഴിയും സിംഹത്തിൻ്റെ നഴലിന് പ്രാണികളെ ഭക്ഷിക്കാൻ കഴിയുമില്ല അങ്ങനെ ഇത് ബാധ്യത അനുവൃത്തിയാണ് അതുകൊണ്ട് തത്വജ്ഞന്റെ വ്യവഹാരത്തിൽ പരം അന്യൻ എന്നൊക്കെയുള്ള വ്യവഹാരം വരുന്നുണ്ടെങ്കിലും അത് തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല അതീതമായിട്ട് കൂടി കഴിക്കുന്നു പരമാർത്ഥത്തിൽ അവിടെ പരബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പരസേവ എന്ന് പറയുന്നു അവിടെ ഇല്ല മറിച്ചാണെങ്കിലോ അത് അവിദ്യാവസ്ഥ അവിദ്യാവസ്ഥയാണ് അത് കേവലം ജീവന്റെ അനുഭവമാണ് അതെല്ലാം ജീവന്റെ സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥതയെ ഇതിലൂടെ ആത്മശുദ്ധി ആ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മയോഗവും മറ്റും നമ്മൾ പറഞ്ഞത് അത് ആ വിദ്യക സംസാരിത്വത്തിൻ്റെ അനുവാദം മാത്രമാണ് ആത്മനസ്തുകമായ അല്ലെങ്കിൽ ഈ ഒരു വാക്യം വെച്ചുകൊണ്ട് ഇതിനെ തെറ്റായി വ്യാഖ്യാനം ഇവിടെ ജ്ഞാനിയുടെ നില വേറെയാണ് അജ്ഞന്റെ നില വേറെയാണ് രണ്ടിനി രണ്ടായിട്ട് ഇവിടെ വേർതിരിക്കുന്നു എന്നും മനസ്സിലാക്കാതെ ഇതിന് തത്വജ്ഞന്റെ നിലയാണെന്ന് മനസ്സിലാക്കും ഇപ്പൊ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ ആത്മസുഖമാണ് എന്നൊക്കെ പറയും
1: ഓം നമഃശിവായ യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ് ഓം നമഃശിവായ

ലോകസ്യാഭിവൃത്യാഭിവൃത്യാഭിജിത്തേ വിശ്വസയത്തെ വാധിവാദിവൃക്ഷാ

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Sage Upamanyu, the Exalted Devotee of Lord Shiva, presented by Karthik Ramachandran Sheshadri. Thank you. Om Namah Shivaya.
1: Om Gananaam Tvaa Ganapati Gunghavamahe Kavim Kavinam Upamashravastamam Yeshtarajam Brahmanam Brahmanaspata Anakshranvannuti Bhiksi Dasadhanam Prano Devi Sarasvati Vajebir Vajini Vati Dinam Avitragavato Ganeshaya Namaha Sarasvatye Namaha Shri Gurubhyo Namaha Haraha Om Om Shri Mahaganadipataye Namaha സദാശിവസമാരംഭാം ശ്രീകണ്ഠാരാധ്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം സദാശിവം ശിവാം സ്കന്ദം കേശവം പദ്മസംഭവം നന്ദീശ്വരം കുംഭയോനിം ഭരദ്വാജാത്രി ഗൗതമാൻ നമോസ്തോ ഗുരവേ നിത്യം ശ്രീകണ്ഠശിവയോഗിനേ ശ്രുതിസാര ശിവവിശിഷ്ടാദ്വൈത പരഭാഷ്യവിദായിനേ ജഗദ്ഗുരു ശ്രീ രേണുകാചാര്യ മംഗളം ദേഹി പ്രഭോ ത്രൈലോക്യ സമ്പദാലേക്യ സമുല്ലേഖന വിത്തയേ സച്ചിദാനന്ദ രൂപായ ശിവായ ബ്രഹ്മണേ നമഃ യാമാവുക്സർവലോകാനാം പ്രകൃതിം ശാസ്ത്രപാരഗാഃ താം ധർമ്മചാരിണീം ശംഭോഃ പ്രണമാമി പരാം ശിവാം അമൃതാർത്തം പ്രപന്നാർത്തം യാസുവിദ്യാപ്രദായിനീ അഹർനിശമഹം വന്ദേ താം ഈശാനമനോരമാം ദദീചിമുപമന്യുഞ്ച മാർക്കണ്ഡേയം പരാശരം ശ്വേതാചാര്യം തച്ഛിഷ്യം നീലകണ്ഠശിവാഹ്വയം സാംബശിവായ നമഃ. സോ താങ്ക് യു ആൾ ഫോർ ജോയിനിങ്. സോ യെസ്റ്റർഡേ വി വർ ലുക്കിംഗ് അറ്റ് ദ Shiva Sahasranama, the glories of Shiva Sahasranama, and also we saw some selective names from the Shiva Sahasranama recited by Upamanyu Maharshi to Krishna. And we'll be continuing from there, and we'll be seeing some more names today, and I'll be closing the Shiva Sahasranama today. So we saw the last mantra that we saw was Shmashanavasi Bhagavan Kacharo Gocharordhanaha. We saw that. So we saw the meaning of Shmashanavasi and also Bhagavan, Kacharo, Gocharo, Ardhanaha. Continuing, Sarva Karma.

0: വിഭൂഹം നമേ മൃത്യുശങ്കാ മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. സത്ത് ചിത്ത് ആനന്ദം, അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നു. സത് എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവം, ചിത് എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു, ആനന്ദം എന്ന് വെച്ചാൽ പ്രിയം. സത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് വൈരാഗ്യം, ചിത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ജ്ഞാനം, ആനന്ദത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ഭക്തി. അസത്തിനെ അസത്തെന്ന് കണ്ട് തള്ളിക്കളയുന്നതിനെ നമ്മൾ വൈരാഗ്യം എന്ന് വിളിക്കുന്നു. അപ്പോ സത്ത് സ്വയം പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന സത്ത്, അതായത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, ആ അനുഭവത്തിന്റെ സ്വരൂപത്തിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തതായ ചൈതന്യ സ്ഫൂർത്തി ബോധം തെളിഞ്ഞു വരും. അതിനെ ചിത്ത്, അതിനെ ശ്രദ്ധിക്കുന്നത് ജ്ഞാനം. അതിൽ ഊറി വാസനാക്ഷയം ഉണ്ടാകുമ്പോൾ ആനന്ദം തെളിഞ്ഞു വരുന്നു. ആ ആനന്ദത്തിനെയാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയേണ്ടത്. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി, നിത്യോപലബ്ധ നിജലാഭ നിവൃത്ത തൃഷ്ണ എന്ന് ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നു. നിത്യവും ഉപലബ്ധമായിട്ടുള്ള നിജസ്വരൂപത്തിനെ ലഭിക്കണം, അപ്പോ തൃഷ്ണകൾ വിട്ടുപോകും എന്നാണ്. നിത്യവും ഉപലബ്ധം, ഏറ്റവും അടുത്തായി കിട്ടിയിട്ടുള്ള നിജസ്വരൂപം ലബ്ധമാകണം എന്നാണ്. നിത്യോപലബ്ധ നിജലാഭം എന്നാണ് വാക്ക്. എപ്പോഴും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയിരിക്കുന്നു? എനിക്ക് എന്നെ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും ഉള്ളതാണ്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എനിക്കുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. അത് തന്നെ സത്. അത് ഒഴിച്ചുള്ളതൊക്കെ അസത്, അതൊക്കെ ഉണ്ട് എന്ന് സ്വയം അനുഭവിക്കാൻ പറ്റില്ല. ഈ മൈക്കിന് മൈക്കുണ്ട് എന്നറിയില്ല. ഞാൻ പറയണം മൈക്കുണ്ട്, നിങ്ങളൊക്കെ പറയണം മൈക്കുണ്ട്. ആ മൈക്കിനറിയില്ല, അത് മൈക്കാണെന്നും താനുണ്ടെന്നും അറിയില്ല, അതുകൊണ്ട് മറ്റുള്ളവരുണ്ടെന്നും അറിയില്ല. അനുഭവം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ ബോധത്തിന്റെ മാത്രം സ്വഭാവമാണ്. എന്റെ കൈക്ക് ഞാനുണ്ടെന്നറിയില്ല, കൈക്ക് സ്വയം കൈയുണ്ടെന്നും അറിയില്ല, കാലിന് കാല് ഞാൻ നോക്കിയാലേ ഉള്ളൂ അതൊക്കെ. അപ്പൊ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ദേഹത്തിൽ നിന്നും കരണങ്ങളിൽ നിന്നും പുറമേക്കുള്ള വിഷയങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ട് നിൽക്കുന്നു. സർവത്തിനെയും ഭാസിപ്പിക്കുന്ന ഭാസമായിട്ട് വെളിച്ചമായിട്ട് നിൽക്കുന്നു. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഈ ഞാൻ ഉണ്ട് എന്ന ആത്മപ്രകാശത്തിനെ സൂര്യന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, ചന്ദ്രന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, അഗ്നിയുടെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, ഇടിമിന്നലോ നക്ഷത്രങ്ങളോ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അതിന്റെ വെളിച്ചം കൊണ്ടാണ് സൂര്യനെ കാണുന്നത്, അതിന്റെ വെളിച്ചം കൊണ്ടാണ് ചന്ദ്രനെ കാണുന്നത്, അതിന്റെ വെളിച്ചം കൊണ്ടാണ് അഗ്നിയും മറ്റുമൊക്കെ കാണപ്പെടുന്നത്. അവൻ പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയൊക്കെ പ്രകാശിക്കണം. അല്ലെങ്കിൽ സൂര്യനെ ആര് കാണും, ചന്ദ്രനെ ആര് കാണും, അഗ്നിയെ ആര് കാണും, നക്ഷത്രങ്ങളെ ആര് കാണും? എല്ലാം കാണുന്നവൻ ഞാനാണ്, സകലതും കാണുന്നവനായിട്ട് ഞാൻ വർത്തിക്കുന്നു. അപ്പൊ ഈ ഞാൻ ശാശ്വതമായ വസ്തു, സദാ അനുഭവത്തിൽ ഉള്ള വസ്തു, ആ അനുഭവത്തിലുള്ള വസ്തുവിനെ വിട്ടിട്ട് നമ്മൾ ഈശ്വരനെ എവിടെ തരയും? അതുകൊണ്ടാണ് നാല് മഹാവാക്യങ്ങൾ. ആദ്യത്തെ മഹാവാക്യം കൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു. ബ്രഹ്മം പ്രജ്ഞാനമാണ്. പ്രജ്ഞാനം എന്ന് വെച്ചാൽ ചൈതന്യം, ബോധം എന്നർത്ഥം. ആ ബ്രഹ്മത്തിനെ സച്ചിദാനന്ദം എന്നർത്ഥം. ആ ബ്രഹ്മത്തിനെ എവിടെ തരയും എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ എവിടെ അന്വേഷിക്കും? ആകാശത്തിലോ ഭൂമിയിലോ ശാസ്ത്രങ്ങളിലോ എവിടെ അന്വേഷിക്കും? അതിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മം എന്നുള്ള ധ്യാനമല്ല, ആ ബ്രഹ്മത്തിനെ ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിൽ അന്വേഷിക്കൂ എന്നാണ് ആ മഹാവാക്യത്തിന്റെ പൊരുൾ. അല്ലാതെ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞ് ധ്യാനിക്കാനല്ല. രമണ മഹർഷി പറയും, അല്ലെങ്കിലേ അഹങ്കാരം പെരുത്തിട്ടിരിക്കുന്നു. ഇനി അതിൽ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അതെന്തോ ബ്രഹ്മം എന്താണെന്നേ അറിയില്ല, ഇവൻ എന്തിനെയോ ഭാവന ചെയ്തിട്ട് ഞാൻ ബ്രഹ്മമാണെന്നും തനിക്കെന്തോ വികസിക്കുന്ന മാതിരിയും ആകാശമുട്ട വളരുന്ന മാതിരിയും ഒക്കെ ഒരു എക്സ്പാൻഷൻ ഒക്കെ ഭാവന ചെയ്യും. ഇതൊക്കെ വഴിവഴച്ച ഭ്രമമാണ്, ശബ്ദത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭ്രമം എന്ന് ഇതിനെ പറയും. വിദ്യാരണ്യ സ്വാമികൾ പറയുന്നു, ശബ്ദത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭ്രമമാണ്. ബ്രഹ്മം എന്താണെന്ന് അറിയില്ല, അതെന്തോ വലിയൊരു സാധനമാണെന്ന് കരുതി ഞാൻ ബ്രഹ്മമാണെന്ന് ഇവൻ ഭാവന ചെയ്യുന്നു. അങ്ങനെയല്ല, ബ്രഹ്മത്തിന്റെ ലക്ഷണം വേദം ആദ്യത്തെ മഹാവാക്യം കൊണ്ട് തന്നെ പറഞ്ഞു, സച്ചിദാനന്ദമാണ്, പ്രജ്ഞാനം ആണ്. ആട്ടെ, ആ ബ്രഹ്മത്തിനെ അല്ലെങ്കിൽ ഈശ്വരനെ എവിടെ അന്വേഷിക്കും? അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നുള്ളത് തന്നെ ബ്രഹ്മം. ഹൃദയ കുഹരമധ്യേ ഒരു ഭക്തൻ രമണ മഹർഷിയുടെ അടുത്ത് ഈ ഒരു വാക്കു മാത്രം എഴുതി കൊടുത്തിട്ട്, സ്വാമി ബാക്കി ശ്ലോകം വരുന്നില്ല, എനിക്കെന്തോ രാവിലെ മുതൽ ഹൃദയകുഹരമധ്യേ എന്ന ഒരൊറ്റ വാക്കു വരണു, അതൊന്ന് പൂർത്തി ചെയ്തു തരുമോ എന്ന് പറഞ്ഞ് മഹർഷിയുടെ അടുത്ത് കൊടുത്തു വിശ്വനാഥ സ്വാമി. അപ്പോ മഹർഷി എഴുതിയതാണ് ഈ ശ്ലോകം, ഏകശ്ലോകി. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദിവിശ മനസാ സ്വം ചിന്വതാ മജ്ജതാവാ പവന ചലനരോധാത് ആത്മനിഷ്ഠോ ഭവ ത്വം. ഹൃദയം ആവുന്ന കുഹരം, കുഹരം എന്ന് വെച്ചാൽ ദ്വാരം, ഗുഹ, കാവിറ്റി എന്നൊക്കെ അർത്ഥം. ആ ഹൃദയമാവുന്ന ദ്വാരത്തിൽ, കുഹരത്തിൽ കേവലം, കേവലം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത്, രണ്ട് എന്നുള്ള അനുഭവമില്ലാത്തത്. നമുക്ക് ആർക്കെങ്കിലും ഒരു അന്ധകാരത്തിൽ ഇരിക്കുമ്പോ രണ്ട് ഞാൻ ഉള്ളതായിട്ട് ആർക്കെങ്കിലും അനുഭവമുണ്ടോ? ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ എവിടെയെങ്കിലും ദ്വൈതത്തിന്റെ ഭാസമുണ്ടോ? ആലോചിച്ചു നോക്കുക, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ. അപ്പോ നമ്മളൊക്കെ അനുഭവത്തിൽ അദ്വൈതികൾ തന്നെയാണ്. മനസ്സ് വരുമ്പോഴേ ഉള്ളൂ ദ്വൈതം. അനുഭൂതി മണ്ഡലം എന്ന് പറയുന്നത് ഞാനുണ്ട് എന്നുള്ള സെന്ററാണ്. ആ സെന്ററിൽ രണ്ടേ കാണാനില്ല, ഒരു ഞാനേ ഉള്ളൂ. അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒന്നേ ഉള്ളൂ, അഹമസ്മി എന്നുള്ളത്. അപ്പോ അവിടെ രണ്ടില്ല, കേവലം ബ്രഹ്മമാത്രം. ഹി ഹി എന്ന് വെച്ചാൽ ആശ്ചര്യം, അയ്യോ ഇത്ര അടുത്ത് വസ്തു കിടന്നിട്ട് ആളുകൾ നോക്കണില്ലല്ലോ എന്നാണ്. ഏറ്റവും അടുത്ത് കിടക്കുന്നു, അയ്യോ എന്ന് പറയില്ലേ നമ്മൾ, അതാണ് ഹി ഹി ഹി എന്ന് പറഞ്ഞു. ആ ആശ്ചര്യം, ഏക ഗുരുവായി കിടക്കുത് അയ്യോ എന്ന് പാടിയല്ലോ തായ്മാനവ സ്വാമികൾ പാട്ട്. അദ്ദേഹം പാടുന്നു, അയ്യോ ഇത്ര അടുത്ത് കിടക്കുന്നു എന്നാണ്. ഏക ഗുരുവായി കിടക്കുത് അയ്യോ അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ. ആശ്ചര്യം, ഹി ഏകം രണ്ടില്ലാത്തതായി പൂരണ വസ്തു, ശിവഭോഗം എന്ന വസ്തു. ശിവഭോഗം വിഷയഭോഗമാണ്, ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് അനുഭവിക്കുന്നതൊക്കെ വിഷയഭോഗം. മനസ്സിന് മൂലമായി ഞാൻ എന്നുള്ള കേന്ദ്രസ്ഥാനത്തിൽ, ആ സെന്ററിൽ, അതാണ് നാരായണ ഗുരുസ്വാമികൾ ജനനീ നവരത്നമഞ്ജരി എന്ന കൃതിയിൽ പറഞ്ഞു, ഹൃദയമാവുന്ന താമരയിൽ യോഗിയുടെ മനസ്സാകുന്ന വണ്ട് തേൻ കുടിച്ചു കിടക്കുന്നു എന്നാണ്. ഹൃദയമാവുന്ന തണ്ടാരിൽ വീണ് മധുപുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യസുകൃതി. അപ്പോ ആ ഹൃദയമാവുന്ന കേന്ദ്രം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ മണ്ഡലത്തിൽ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി ഞാൻ ഞാൻ എന്നിങ്ങനെ സാക്ഷാത്, ഇനി സാക്ഷാത്കരിക്കാനൊന്നുമില്ല. ടോക്സ് വിത്ത് രമണ മഹർഷി ആ പുസ്തകത്തിൽ പല സ്ഥലത്തും മഹർഷി പറയും, എന്താ സാക്ഷാത്കരിക്കാനുള്ളത്? സാക്ഷാത്തായിട്ട് അതാണിപ്പോ ഉള്ളത്. നിങ്ങൾ എന്ത് കരിക്കും അതിന്? എപ്പോഴും സാക്ഷാത്തായിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ വിചാരിക്കുന്നതൊന്നും സാക്ഷാത്തല്ല. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സാക്ഷാത്ത് എന്ന് വിചാരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന കൂത്താണ്. സാക്ഷാത്തായിട്ടുള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. സാക്ഷാത് അപരോക്ഷമായിട്ട് ബ്രഹ്മം പ്രകാശിക്കുന്നു. അപരോക്ഷം എന്ന് വെച്ചാൽ നോട്ട് ഇൻഡയറക്ട്, ഇമ്മീഡിയറ്റ്, ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് സാക്ഷാത് അപരോക്ഷം. അപരോക്ഷം ബ്രഹ്മ, അപരോക്ഷം നമുക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമായി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ജീവാത്മാവായിട്ട് എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ എന്നീ രീതിയിൽ ഭാസിക്കുന്നു. ഹൃദി വിഷ മനസാ ശിവയോഗം എന്ന് പറയുന്നത് എന്താ? യോഗം എന്ന് പറയുന്നത് എന്താ? ഹൃദി വിഷ മനസ്സ, മനസ്സ് ഹൃദയത്തിലേക്ക് വേഷനം ചെയ്യട്ടെ, പ്രവേശനം ചെയ്യട്ടെ. മനസ്സ് എന്തിനെ ധ്യാനിക്കും? ധ്യാനിക്കാൻ എന്താണോ ഉള്ളത്, ധ്യാനിക്കുന്നവൻ ആര്? ധ്യാനിക്കപ്പെടേണ്ട വസ്തു എന്തുണ്ട്? ധ്യാനിക്കുന്നവൻ ആരാണ്? അപ്പൊ ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കുക. ധ്യാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ധ്യാനം എന്താന്ന് വെച്ചാൽ എന്തിനെയെങ്കിലും ധ്യാനിക്കലല്ല, ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കുക എന്നാണ്. ധ്യാനിക്കുന്നവൻ ആര്? ധ്യാനിക്കാനിരിക്കുമ്പോ എനിക്ക് ധ്യാനം സിദ്ധിക്കണില്ല എന്ന് തോന്നുമ്പോ ഈ ധ്യാനിക്കണമെന്ന് വിചാരിക്കുന്ന ഞാനാരാ? എനിക്ക് ധ്യാനിക്കണം, ഈ ഞാനാരാ? എനിക്ക് ധ്യാനം സിദ്ധിക്കുന്നില്ല, ഈ ഞാൻ ആരാണ്? ധ്യാനം സിദ്ധിക്കാത്ത ഈ ഞാൻ ആരാണ്? ഈ ഒരു ചോദ്യം വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഈ മൂല അവിദ്യ, പ്രൈമൽ ഇഗ്നറൻസ്, അത് ഉദിക്കുകയില്ല. അപ്പൊ ഹൃദി വിശ മനസ്സ, മനസ്സ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഹാർട്ട് കാവിറ്റി. സ്വം ചിൻവത, ഈ സ്വം ഞാൻ എന്നുള്ളതിന്റെ ചലനത്തിനെ ചിൻവത എന്ന് വെച്ചാൽ ചകഞ്ഞു നോക്കും, അന്വേഷിച്ചു നോക്കും. മജ്ജത, മുങ്ങ, ഉള്ളില് ഉള്ളില് ആഴ്ന്നു മുങ്ങുന്നു. എങ്ങനെ? ഒരു കിണറ്റിൽ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയാൽ ശ്വാസമടക്കി പിടിച്ച് മൂക്ക് പൊത്തിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങി അന്വേഷിക്കുന്ന പോലെ അകമേ മുങ്ങി അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നു എന്ന് അന്വേഷിച്ചു നോക്കുക എന്നാണ്. കൂപേ യഥാ ഗാഢജലേ തഥാ അന്തർനിമജ്യ ബുദ്ധ്യാ ശിതയാ നിതാന്തം പ്രാണം ച വാചം ച നിയമ്യ ചിൻവന്ന് വിന്ദേത് നിജ അഹങ്കൃതി മൂലരൂപം. അഹങ്കൃതിയുടെ മൂലരൂപം, അഹങ്കൃതി എവിടെ നിന്ന് പൊന്തുണു എന്ന് ഉദിക്കുന്നുവെന്ന് അതിന്റെ ഉദയസ്ഥാനത്തിനെ ആരാഞ്ഞു നോക്കുന്നു, ചലനത്തിനെ ആരാഞ്ഞു നോക്കുന്നു. കൂപം എന്ന് വെച്ചാൽ കിണർ. കൂപേ യഥാ, കിണറ്റിൽ എങ്ങനെയോ അങ്ങനെ. ഗാഢജലേ, ധാരാളം വെള്ളമുള്ള കിണറ്റില്. അന്തർനിമജ്യ, ഉള്ളിൽ മുങ്ങിയിട്ട്. ബുദ്ധ്യ കൂപേ, അതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ മുങ്ങി ഷാർപ്പായിട്ടുള്ള ബുദ്ധി കൊണ്ട് നിതാന്തം വിടാതെ സന്തതം എപ്പോഴും സന്തോഷമായിട്ട് അന്വേഷിക്കാന്നാണ്. പുറമേക്ക് പോകുന്ന മനസ്സിനെ അകമേക്ക് തിരിച്ച് ഈ വിചാരം കൊണ്ട് മൂലത്തിലേക്ക് തിരിച്ചുവിടാം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം. വെറുതെ വിചാരിക്കാൻ, ബ്രെയിൻ സെന്ററിൽ നിൽക്കാനല്ല, വേദാന്തം മുഴുവൻ ഒരു ഘട്ടത്തിൽ വഴിതെറ്റിപ്പോയി. ശാസ്ത്രപാണ്ഡിത്യമായിട്ടും തർക്കവ്യാകരണങ്ങൾ കൊണ്ട് അറിയേണ്ട ഒരു സാധനമായിട്ടും യൂണിവേഴ്സിറ്റി റിസർച്ച് മേശകളിലെ പുസ്തകങ്ങളായിട്ട് മാറി. അപ്പോഴാണ് ശങ്കരാചാര്യരുടെ വേദാന്തശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ താർക്കികന്മാരെ കേടുവരുത്തി. ആചാര്യസ്വാമികൾ തന്നെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ കുബുദ്ധികൾ എന്ന് പറയേണ്ടവരെ, അവർക്ക് എല്ലാം നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോഴാണ് രമണ മഹർഷിക്ക് വരേണ്ടി വന്നത്. രമണ മഹർഷി ഒരു വ്യക്തിയെയല്ല യഥാർത്ഥത്തിൽ. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാധനയും ചെയ്തില്ല, താനായിട്ടൊന്നും പ്രയത്നിച്ചില്ല. ആ ശരീരത്തിനെ ഒരു ചാനൽ ആക്കിക്കൊണ്ട് ദാറ്റ് ഇറ്റേണൽ റിസർവോയർ ഓഫ് വിസ്ഡം ഇറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹിം, അത്രയേ ഉള്ളൂ. നമുക്ക് ഉപനിഷത്തുകളിൽ മറഞ്ഞുപോയ സത്യത്തിനെ വീണ്ടും പ്രകാശിപ്പിക്കാനായിട്ട് ആത്മവിചാരം, വേദാന്ത വിചാരം എന്ന് പറയുന്നത് ഈ കണ്ട ആളുകൾ പ്രസംഗിക്കുന്ന സാധനമൊന്നുമല്ല എന്ന് കാണിച്ചു തരാനായിട്ടാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവം. ഇറ്റ് ഈസ് നോട്ട് ഇന്റലക്ച്വൽ ജഗ്ലറി, അനുഭൂതിയാണ്, ആദ്യം മുതലേ അനുഭൂതി. അല്ലെങ്കിൽ എന്തായി എന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾക്ക് ശേഷം കുറെ കഴിഞ്ഞപ്പോ ബുദ്ധി കൊണ്ട് ഭാഷയുമൊക്കെ പഠിച്ചിട്ട് പിന്നെ അനുഭവത്തിന് ഒരു യോഗ സാധന എടുക്കണം എന്ന് വന്നു. എന്താ രണ്ടും രണ്ടായിപ്പോയി, ഇത് ഇന്റലക്ച്വൽ കൺവിക്ഷൻ, പിന്നീട് അനുഭവത്തിന് വേറെ മാർഗം നോക്കേണ്ടി വരുന്നു ഈ സത്യത്തിനെ അനുഭവിക്കാൻ. അങ്ങനെയല്ല, ആരംഭം മുതൽ അനുഭവിച്ചുകൊണ്ടേ പോവാന്ന്, അനുഭൂതിയോടുകൂടെ തന്നെ ഈ സത്യത്തിലേക്ക് സമീപനം. അപ്പോ മജ്ജതാവ പവനചലനരോദാത്, ഉള്ളില് അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ, നമ്മള് ദിവസം രാവിലെ കുറച്ചു നേരം ഒരു രണ്ടു മണിക്കൂറെങ്കിലും, ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നേരം ആദ്യം കുറച്ചിങ്ങനെ അഭ്യസിച്ചു നോക്കുക, ഈ ഞാൻ എന്താണ്. അതായത് നമുക്ക് ഇത്ര കാലം ശ്രദ്ധ പുറമേക്കുള്ള വസ്തുക്കൾ, ജനിച്ചത് മുതൽ അച്ഛൻ അമ്മ, കളിപ്പാട്ടം, പുസ്തകം, സ്കൂൾ, ന്യൂസ് പേപ്പർ, ടി വി, ഡിസ്ട്രാക്ഷൻ മുഴുവൻ പുറമേക്കാണ് ഈ ദൃഷ്ടി. നമ്മളെ ആരും നമ്മളെ നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കത് ഇത്ര വിഷമം. വാസ്തവത്തിൽ വിഷമം ഉണ്ടായിട്ടല്ല, കൊച്ചുകുട്ടികളെ ഒരുപക്ഷെ ഏതെങ്കിലും ഋഷികളുടെ സമ്പർക്കത്തിൽ വളരുകയാണെങ്കിൽ അവർക്കിത് വിഷമമാണെന്നേ തോന്നില്ല. പക്ഷെ നമ്മൾ മുഴുവൻ സമൂഹത്തിന്റെ പിടിയിലായതുകൊണ്ട് ലോകവാസന, ദേഹവാസന, ശാസ്ത്രവാസന എന്നാണ്. നമ്മളല്ലാത്ത വസ്തുക്കളെ ശ്രദ്ധിക്കാനാണ് നമ്മളെ ഇത്രകാലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിഷമം തോന്നുന്നത്. നമ്മളൊന്ന് തിരിച്ചു പരിശീലിച്ചു നോക്കുക. കുറച്ചു നേരം ദിവസം അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഭഗവത് കൃപ കൂട്ടുനിന്ന് നമുക്ക് ഒരു അണ്ടർ കറന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വ്യവഹാര മണ്ഡലത്തിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴും പുറകെ ഈ വിചാരത്തിന്റെ, ആത്മവിചാരത്തിന്റെ ഒരു ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധ ആ വസ്തുവിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ സ്വരൂപം എന്താണ്, ഇതാണ് സെന്റർ പോയിന്റ്, അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഈ ശ്ലോകം കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും, പലർക്കും ഈ ശ്ലോകം ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ അത് പറയുമ്പോൾ ഒരു എന്തോ ഒരു ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു സുഖം, അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റും. പക്ഷെ ആ ധ്യാനം പോരാ, അത് പോരാ. ആ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് സഹജമായി കിട്ടണമെങ്കിൽ ചിദാനന്ദരൂപമായ ശിവമാണ് അഹം എന്നാണ് വാക്കിന്റെ അർത്ഥം. അഹത്തിനെ ശ്രദ്ധിച്ചാൽ ചിദാനന്ദരൂപം എന്താണെന്ന് തെളിയും, അപ്പോഴേ തെളിയുള്ളൂ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതാണ് സെന്റർ. ഇതില്ലാതെ സർവം കൽവിതം ബ്രഹ്മ, ഒന്നും അർത്ഥമില്ലാതെ പോവും. എല്ലാം ഭഗവാനാണ് എന്ന് പറയും. എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ആളാരാ? എല്ലാം ഭഗവാനാണെന്ന് പറയുന്നു. എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടാവണമല്ലോ, അവനാരാ? അവൻ ഭഗവാനാണോ അല്ലയോ? അപ്പൊ അവൻ അവനെ കണ്ടെത്തിയാൽ, തായ്മാനവ സ്വാമികൾ ഒരു പാട്ടിൽ പാടി, എല്ലാം ബ്രഹ്മം എന്നുള്ള അനുഭവം എങ്ങനെ വരും എന്ന് വെച്ചാൽ, തന്മയമായി നിന്ന നിലയി താനേ താൻ ആകി നിന്നാൽ നിന്മയമായി എല്ലാം നികഴും പരാപരമേ. തന്നിൽ, തന്റെ സ്വരൂപത്തിൽ താൻ ഇരുന്നാൽ കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപമായി പ്രകാശിക്കുന്നു എന്നാണ്. തൻ താൻ തന്റെ ഹൃദയത്തിൽ താനായി നിൽക്കുമ്പോ ജഗത്ത് മുഴുവൻ പരമാത്മസ്വരൂപമായി ബോധസ്വരൂപമായി. ഞാൻ ശരീരമാണെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് ശരീരമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് മനഃശാസ്ത്രവും അല്ലെങ്കിൽ മനസ്സിനെ നോക്കാനും ഒക്കെ തുടങ്ങിയാൽ എപ്പോഴും മറ്റുള്ളവരുടെ മോട്ടീവ്സിനെ നോക്കിക്കൊണ്ടേയിരിക്കും, മറ്റുള്ളവരുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ബുദ്ധിയുടെ മണ്ഡലത്തിൽ പാണ്ഡിത്യത്തിൽ വിഹരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര കണ്ട അറിവുണ്ട് എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സ്വരൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തിനെയും നോക്കില്ല, മനസ്സിനെയും നോക്കില്ല, ബുദ്ധിയും നോക്കില്ല. ഞാൻ എന്താണോ അതാണ് പ്രപഞ്ചം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്നാണ്, കണ്ണാടിയാണ് പ്രപഞ്ചം. ഞാൻ ശരീരമാണോ പ്രപഞ്ചം മുഴുവൻ ശരീരം ജഡം. ഞാൻ മനസ്സാണോ പ്രപഞ്ചം മുഴുവൻ മനസ്സ്. ഞാൻ ചൈതന്യമാണോ പ്രപഞ്ചം മുഴുവൻ ചൈതന്യം. അപ്പൊ ആദ്യം എന്തു വേണം? എന്നിലേക്ക് വരണം, എന്റെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധ തിരിയണം. ഞാൻ എന്താണ്? ഞാൻ ഞാൻ ഞാൻ എന്ന് എന്തോ ഒന്ന് ഉള്ളിൽ സദാ സ്ഫുരിക്കുന്നു. നമ്മളൊക്കെ മന്ത്രം ജപിക്കുന്നു, മന്ത്രധ്വനി ഒക്കെ അവസാനം ചെന്ന് ഈ ധ്വനിയിൽ ലയിക്കണം. മന്ത്രജപത്തിന്റെ ഒക്കെ ഉദ്ദേശം അതാണ്. നമ്മൾ പുറമേക്ക് ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ മനസ്സ് ധ്വനിമയമാണ്, മനസ്സ് ശബ്ദമയമാണ്. ഇപ്പൊ ഒരു വാക്കുകൾ പറയുമ്പോൾ ശബ്ദം കേൾക്കണം. ഈ ശബ്ദത്തിന്റെ മൂലരൂപം മനസ്സാണ്, ശബ്ദത്തിന്റെ സട്ടിൽ ഫോം തോട്ട്സാണ്, തോട്ട്സിന്റെ ഗ്രോസ് ഫോമാണ് ശബ്ദം. അപ്പൊ ശബ്ദത്തിന് അനേക പാദങ്ങൾ, പരാ പശ്യന്തി മധ്യമാ വൈഖരി. പരാശബ്ദം നിശ്ചലതയാണ്. അതിൽ ചെറിയ ഒരു ചലനം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയണം എന്നുള്ള ഒരു ഒരു ഒരു അർജം ഉണ്ടാവുന്നു. പിന്നീട് എന്താ പറയേണ്ടത് എന്നുള്ള രൂപം ഉണ്ടാവുന്നു. പിന്നെ അത് വാക്കായിട്ട് പുറമേക്ക് വരുന്നു. പരാ പശ്യന്തി മധ്യമാ വൈഖരി. അപ്പൊ ഈ പുറമേക്ക് പറയുന്ന ശബ്ദത്തിനെ നമ്മൾ പറയാതെ ആയാൽ മനസ്സിൽ മാത്രം അനേക ശബ്ദമയം. അതിനെ ഒരു നാമത്തിലോ ശബ്ദത്തിലോ നിർത്തുന്നു. അപ്പൊ മനസ്സ് ഒരു ശബ്ദത്തിന്റെ രൂപം പൂണ്ട് നിൽക്കും. ആ ശബ്ദവും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അതിന്റെ സോഴ്സിലേക്ക് എത്തും. അപ്പൊ ജപത്തിന്റെ ഒക്കെ ലക്ഷ്യമായിട്ട് ജപയോഗികൾ പറയുന്നത് എന്താ? അജപാജപം എന്നാണ്. ജപിക്കാത്ത ജപത്തിനെ കണ്ടെത്തണം. നാമദേവ് ഒരിടത്ത് പറയുന്നു, എനിക്ക് ഗുരുവിന്റെ കൃപ കൊണ്ട് നാമം ജപിച്ചു തുടങ്ങി. ക്രമേണ ഞാൻ എന്റെ ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ എന്റെ പുറമേക്കുള്ള നാമജപമൊക്കെ നിന്നുപോയി എന്നാണ്. ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ പുറമേക്കുള്ള നാമമൊക്കെ നിന്നുപോയി. ഉള്ളിൽ വിട്ടൽ ജപിക്കുന്നത് എന്താ? അതാണ് അനാഹതം എന്ന് പറയുന്നു. അനാഹതധ്വനി എന്ന് പറയുന്നു. ആഹതം എന്ന് വെച്ചാൽ അടിച്ചിട്ട് ഉണ്ടാവുന്ന ശബ്ദം. അനാഹതധ്വനി ചിലരൊക്കെ യോഗ സാധന ചെയ്ത് എന്തോ മണിയടി ശബ്ദം കേൾക്കുന്നൊക്കെ വിചാരിക്കുക. ധ്യാനിക്കുമ്പോ മണിയടിക്കുന്ന ശബ്ദം, കുണ്ടലിനി എന്ന് വെച്ചാൽ എന്തോ പാമ്പ് കയറി പോകും, ഇങ്ങനെയൊക്കെ ഭാവനയാണ്. മണിയടിക്കുന്ന ശബ്ദം കേൾക്കുവോ? അനാഹതം എന്ന് വെച്ചാൽ ആഹതമല്ലാത്തത്. ഇറ്റ് സിംപ്ലി മീൻസ് എ കൈൻഡ് ഓഫ് പ്രൈമൽ വൈബ്രേഷൻ. അത് ഈ അഹങ്കാരത്തിന്റെ മൂല ചലനത്തിനെയാണ് അനാഹതം എന്ന് പറയുന്നത്. അഹങ്കാരത്തിന്റെ മൂല ചലനമാണ് ഞാൻ എന്നുള്ളതിന്റെ മൂലസ്പന്ദനത്തിനെയാണ് അനാഹതം എന്ന് പറയുന്നത്. രമണ മഹർഷി അതിനൊരു സ്ഥാനം കാണിച്ചു തന്നു. അതും ഒരു ഫിസിക്കൽ പ്രോസസ് ആയതുകൊണ്ട് സ്ഥാനം കാണിച്ചു വലതുവശത്ത് എന്നാണ്, ഹൃദയത്തിൽ. ഇടതുവശം ഹൃദയമല്ല. എന്തുകൊണ്ട് വലതുവശത്ത് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ലോകത്തിൽ എവിടെ പോയാലും ആരും അവനവനെ കുറിച്ച് പറയുമ്പോ ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെയാ കാണിക്കുക. കണ്ടിട്ടുണ്ടോ? നമുക്കറിയാതെ അറിയാം എന്നാണ് ഇത്. ആരും ഞാൻ എന്ന് പറഞ്ഞ് തലയിൽ തൊടുന്നത് കാണുന്നില്ല, ഞാൻ എന്ന് പറഞ്ഞ് മുതുകത്ത് തൊടുന്നത് കാണില്ല, കാല് തൊടുന്നത് കാണില്ല. ലോകത്തിൽ എവിടെ വേണമെങ്കിൽ ചെല്ല, ആരാണെങ്കിലും ഒരു ഇൻട്യൂഷൻ എല്ലാവരുടെ ഉള്ളിലും വേല ചെയ്യുന്നു. ഒരു സഹജമായിട്ടുള്ള ഇൻഹറന്റ് ഇൻട്യൂഷൻ, ആ സ്പോൺറ്റേനിയസ് ഇൻട്യൂട്ടീവ് റിയാക്ഷൻ. ആരെങ്കിലും വിളിച്ച് എന്നെയാണോ, ഉടനെ ഞാൻ ഇവിടെയാണ്. അത് എന്താ? ഈ അഹങ്കാര ചലനം, മൂലചലനം അവിടെയാണ്. ഇത് ഞാൻ മഹർഷിയാണ് ആദ്യം പറഞ്ഞതെന്ന് വിചാരിച്ചു. ശാരദാദേവി, രാമകൃഷ്ണ പരമഹംസരുടെ ധർമ്മപത്നിയായ ശാരദാദേവി മന്ത്രോപദേശം കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ശാരദാദേവിയുടെ വചനങ്ങളിൽ ഒരിടത്ത് പറയുന്നു, അനാഹതധ്വനിയെക്കുറിച്ച് പറഞ്ഞിട്ട് അമ്മ പറയുന്നു, അത് ഹൃദയത്തിൽ വലതുവശത്താണ് കേൾക്കുക. വലതുവശത്ത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു എന്നല്ല, ഞാൻ എന്നുള്ള ചലനം, മൂലചലനം നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മളിൽ തന്നെ. ക്രമേണ എന്താവും? ആ ചലനവും അസ്തമിച്ച്, അതാണ് ഞാൻ ഇന്നലെ അഹം സ്രോതസ്, അഹം സ്ഫൂർത്തി എന്ന് പറഞ്ഞു, അതും അസ്തമിക്കുമ്പോ പരാ പശ്യന്തി മധ്യമ വൈഖരി, അതിലെ പരാസ്ഥിതി നിശ്ചലയോഗം, ആ നിശ്ചലയോഗം തന്നെയാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന്. ഞാൻ എന്നുള്ള അനുഭവമണ്ഡലം ശുദ്ധ പ്രജ്ഞാനമയമായി സ്വയം പ്രകാശമായി ജ്വലിക്കുന്നു. ഈ ധ്വനിയും ഒടുങ്ങുമ്പോ ആത്മോപദേശ ശതകത്തില് നാരായണ ഗുരുസ്വാമി പറയുന്നു, സ്വനവും ഒടുങ്ങുമിടം സ്വയം പ്രകാശം. ഈ സ്വനം, ഈ ധ്വനിയും ഒടുങ്ങുമിടം സ്വയം പ്രകാശം. ഈ ധ്വനിയും ലയിക്കുമ്പോ, ധ്വനിയും ചെന്ന് ലയിക്കുന്ന സ്ഥാനത്ത് സ്വയം പ്രകാശം എന്ന് വെച്ചാലോ, ജ്യോതി, സ്വയം ജ്യോതി എന്ന് വെച്ചാൽ ആത്മസ്ഫൂർത്തി. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട. ഒരു വിളക്കുണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട, സൂര്യൻ ഉണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട. അതുപോലെ താൻ ഉണ്ട് എന്നുള്ളത് അനുഭവിക്കാൻ വേറെ ആരും വേണ്ട, വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് സ്വയം പ്രകാശം. അപ്പൊ ആ സ്വയം പ്രകാശമായ ജ്യോതിസ്, അതിനെയാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ ജ്യോതിസ് മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ശരീരമല്ല. ശരീരമല്ല എന്ന് പറയാനാണ് നച്ച വ്യോമഭൂമിർ ന തേജോ ന വായുഹു എന്ന് പറഞ്ഞത്. പഞ്ചഭൂതാത്മകമായ ഈ ദേഹം ഞാനല്ല, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഒന്നും ഞാനല്ല, ഇതിനൊക്കെ മൂല കാരണങ്ങളായ അപഞ്ചീകൃത ഭൂതങ്ങളൊന്നും ഞാനല്ല. നമ്മൾ ആ സൂക്ഷ്മത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയണ കാര്യം നിഷേധിച്ചാൽ മതി, നമുക്ക് തടസ്സം നിൽക്കുന്നത് നിഷേധിച്ചാൽ മതി. അപ്പൊ മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപമായ ശിവമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആത്മവിചാരത്തിന്റെ പ്രോസസ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ശ്ലോകം ചൊല്ലി മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ഇത് നമുക്കറിയണ ഭാഷയിൽ ചൊല്ലണം. സംസ്കൃതത്തിൽ അറിയാതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല. സംസ്കൃതം അറിയുന്നവർക്ക് പ്രയോജനപ്പെടും. അറിയാത്തവര് എന്ത് ചെയ്യാ? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ പറയാ, മനസ്സ് ഞാനല്ല, ശരീരം ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപമായ ശിവമാണ്. അത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് ഒരു നിശ്ചലത ഉണ്ടാവുകയാണെങ്കിൽ ആ നിശ്ചലതയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കാം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 spiritual channels from shivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of shivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Sarveshu hi Vedanteshu Vakyani Tatpariyena Edasi Arthasya Pratipadakatvena Samanugadani. Samanyayam ennu vyakhyanamanu. Sarveshu hi Vedanteshu Vedantathil Sarvatra Vakyani Vakyangal Uttamasi Aham Brahmasmi Thudangiya Vakyangal Tatpariyena Tatparyapoorvam ഏതസ്യ അർത്ഥസ്യ, ഈ അർത്ഥത്തിന് പ്രതിപാദകത്വേന, പ്രതിപാദനം ചെയ്തുകൊണ്ട് സമന് ഗതാനി, ഏകരൂപത്തിലിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം ഒരേ രൂപത്തിലിരിക്കുന്നു. എങ്ങനെ ഈ അർത്ഥത്തെ പ്രതിപാദനം ചെയ്യുന്നു? എന്താണ്? ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത് സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് എന്നുള്ള അർത്ഥത്തെയാണ് ഈ വേദാന്തത്തിലെ എല്ലാ വാക്യങ്ങളും പ്രതിപാദനം ചെയ്യുന്നത് എന്നാണ്. അപ്പൊ സമന്വയാതെന്ന് പറഞ്ഞാൽ തത് ബ്രഹ്മം സമന്വയാത്, ജഗത്തിന്, ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമാണെന്ന് വേദാന്ത വാക്യത്തിൽ പ്രതിപാദിക്കുന്നതിനാൽ എന്നാണ്. സമന്വയാകുന്ന പറയുന്നതിന്റെ അർത്ഥം ബ്രഹ്മം ജഗത്തിന്റെ സൃഷ്ടിച്ചതിലെ നിങ്ങൾക്ക് കാരണമാണെന്ന് വേദാന്ത വാക്യത്തിൽ പ്രതിപാദിക്കുന്നതിനാൽ ആ ബ്രഹ്മത്തിന് പ്രമാണം ശാസ്ത്രമാണ് എന്നാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം. അതിനെ ഇനി സമർത്ഥിക്കുമ്പോൾ ഈ അദ്വൈതത്തിലെ പല വിഷയങ്ങളും കൂടെ ചർച്ചയ്ക്ക് വരും. ജ്ഞാനം, ഉപാസന, കർമ്മം, മോക്ഷം, അതിന് ഇവയുമായിട്ടുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ വരും. അതുകൊണ്ടാണ് ഈ സൂത്രത്തിന് വലിയ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ വേദാന്ത വാക്യങ്ങൾ എങ്ങനെ ഈ തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നു? അത് പറയുന്നു, സദൈവ സോമേദമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം, ആത്മാവ ഇതം ഏക ഏവ അഗ്ര ആസീത് തദേതദ് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവാനുഭൂഹു ബ്രഹ്മ ഏവ ഇതം അമൃതം പുരസ്ഥാവ് ഇത്യാദി. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ ഈ ബ്രഹ്മതത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ടെന്നാണ്. അതിൽ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ ഒരു വാക്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, സദേവ സോമ്യ ഇതം അഗ്രേ ആസീത്. അഗ്രേ എന്നുവെച്ചാൽ ഈ സൃഷ്ടിക്ക് മുമ്പ്, ഈ കാണുന്ന ഈ സൃഷ്ടിക്ക് മുമ്പ്, അല്ലയോ സോമ്യ, അല്ലയോ പ്രിയപ്പെട്ടവനെ, മകനോട് അച്ഛൻ പറയുകയാണ്. ഇതം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് സാധാരണഗതിയിൽ എല്ലായിടത്തും പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇതം തത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്ന എല്ലായിടത്തും ഈശ്വരൻ, ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇതം ഈ കാണുന്ന പ്രപഞ്ചം, സത് ഏവ ആസീത് ആ സത്ത് തന്നെയായിരുന്നു, പരമാത്മാവ് തന്നെയായിരുന്നു എന്നാണ്. സത് ഏവ എന്ന് വെച്ചാൽ അദ്വയമായ സത്ത്. ഏവ എന്ന് പറയുന്നതുകൊണ്ട് രണ്ടാമതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഏകമായ അദ്വയമായ ആ പരമാത്മവസ്തു മാത്രമായിരുന്നു ഈ കാണുന്ന പ്രപഞ്ചം എന്നാണ്. അതിൽ നിന്നാണ് ഇതുണ്ടായത് എന്നാണ്. അപ്പോൾ പ്രപഞ്ച കാരണമായി പരമാത്മാവിനെ ഇവിടെ ശ്രുതി വ്യക്തമായി ബോധിപ്പിക്കുന്നുണ്ട്. സത് ഏവ സത്ത് തന്നെയായിരുന്നു, ആ ബ്രഹ്മം തന്നെയായിരുന്നു എന്നാണ്. ഏകം ഏവ അദ്വിതീയം എന്താണ് അവിടെ, അതെങ്ങനെയുള്ളതായിരുന്നു? ഏകവും അദ്വിതീയവുമായ ബ്രഹ്മമായിരുന്നു എന്നാണ്. ആ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയാണ്. ഇതിനെ സാധാരണ വ്യാഖ്യാനിക്കും, ബ്രഹ്മത്തിൽ യാതൊരു തരത്തിലുള്ള ഭേദവും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏക ഏവ ഏകം ഏവ അദ്വിതീയം എന്ന മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചതെന്ന് പറയും. അതായത് ഒരു വസ്തുവിൽ ഭേദം മൂന്ന് തരത്തിൽ വരാം, സജാതീയം, വിജാതീയം, സ്വഗതം. ഇങ്ങനെ മൂന്ന് തരത്തിലൊരു വസ്തുവിൽ ഭേദം വരാം എന്നാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു, ഒരു വൃക്ഷത്തെ എടുക്കുക, ആമ്രവൃക്ഷം, മാവിനെ എടുക്കാം. അതിൽ സജാതീയ ഭേദം, സമാന ജാതികളിൽ നിന്നുള്ള ഭേദം അതിലുണ്ട്. എന്നുവെച്ചാൽ സമാന ജാതികളിൽ നിന്നും അത് ഭിന്നമാണ്, അതിനാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. വൃക്ഷം എന്ന് പറയുന്നത് ഒരു ജാതി, വൃക്ഷത്വമുള്ള എല്ലാം വൃക്ഷം, അതൊരു ജാതി. പക്ഷെ അതിൽ തന്നെ പല ജാതികളുണ്ട്. കേരവൃക്ഷമുണ്ട്, ആമ്രവൃക്ഷമുണ്ട്, മാവ്, തെങ്ങ്, പ്ലാവ്, ഇങ്ങനെ പല വൃക്ഷങ്ങളുണ്ട്. അപ്പൊ സജാതീയങ്ങളെന്ന്, വൃക്ഷത്തെ സംബന്ധിച്ച് സജാതീയങ്ങളെന്ന് പറയുമ്പം മറ്റു വൃക്ഷങ്ങളല്ല, മാവ് ഒഴികെയുള്ള വൃക്ഷങ്ങളെല്ലാം വൃക്ഷത്തിന്റെ സജാതീയങ്ങളാണ്, സമാന ജാതിയിൽപ്പെട്ടവയാണ്. അപ്പൊ വൃക്ഷത്തിൽ സജാതീയങ്ങളിൽ നിന്നുള്ള ഭേദമുണ്ടെന്ന് പറഞ്ഞാൽ, വൃക്ഷം സജാതീയങ്ങളിൽ നിന്ന് ഭിന്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാവ് എന്ന് പറയുന്ന വൃക്ഷം പ്ലാവ്, തെങ്ങ് തുടങ്ങിയ വൃക്ഷങ്ങളിൽ നിന്നും ഭിന്നമാണെന്നാണ്. അപ്പൊ അതുകൊള്ളതാ വൃക്ഷത്തിൽ സജാതീയ ഭേദമുണ്ട്. ഇനി വിജാതീയ ഭേദമുണ്ടെന്ന് പറഞ്ഞാൽ, വൃക്ഷമല്ലാത്തതെല്ലാം, വൃക്ഷത്വ ജാതി ഇല്ലാത്തതെല്ലാം വിജാതീയങ്ങളാണ്. വൃക്ഷത്തിൽ നിന്ന് ഭിന്നമാണ് പാറ എന്ന് പറയുന്ന വൃക്ഷമല്ല, മനുഷ്യൻ വൃക്ഷമല്ല, മണ്ണ് വൃക്ഷമല്ല. അപ്പൊ ഇതെല്ലാം വിജാതീയങ്ങളാണ്. അപ്പൊ വൃക്ഷത്തിൽ വിജാതീയങ്ങളിൽ നിന്നുള്ള ഭേദമുണ്ട് എന്ന് പറഞ്ഞാൽ വൃക്ഷം വിജാതീയങ്ങളിൽ നിന്ന് ഭിന്നമാണ്. ഇനി സ്വഗത ഭേദം മൂന്നാമത് പറയുന്നു. ഒരു വസ്തുവിൽ സ്വഗത ഭേദങ്ങളാണ്. സ്വഗതം തന്നിൽ തന്നെയുള്ള ഭേദം, വൃക്ഷത്തിൽ തന്നെ സ്വഗതമായ തന്നിൽ തന്നെയുള്ള ഭേദം ഉണ്ടെങ്ങനെ? വൃക്ഷത്തിൽ തന്നെ അതിന്റെ ശാഖകൾ വേറെ, ഇലയിൽ നിന്ന് ശാഖ വേറെയാണ്, പുഷ്പത്തിൽ നിന്ന് ഇല വേറെയാണ്, ഫലത്തിൽ നിന്ന് ശാഖ വേറെയാണ്, വേരിൽ നിന്ന് ശാഖ വേറെയാണ്, ശാഖയിൽ നിന്ന് ഫലം വേറെയാണ്. ഈ തരത്തിലുള്ള ഭേദം അതിനകത്ത് തന്നെയുണ്ട്. ആ വൃക്ഷത്തിന്റെ തന്നെ ഒരു ഭാഗത്തിൽ നിന്ന് വേറൊരു ഭാഗം ഭിന്നമായിരിക്കുന്നു. ഇതിനെ സ്വഗത ഭേദം എന്ന് പറയും. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും അതിൽ സജാതീയ, വിജാതീയ, സ്വഗത ഭേദം കാണും. ഇതിനാണ് ദ്വൈതം എന്ന് പറയുന്നത്. എവിടെ സജാതീയ വിജാതീയ സുഗതഭേദമുണ്ടോ അവിടെ ദ്വൈതമുണ്ട്. ഇങ്ങനെയുള്ള സജാതീയ വിജാതീയ സുഗതഭേദമില്ലാത്ത ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മം മാത്രം. എന്തുകൊണ്ട്? ബ്രഹ്മത്തിന് അത് ഏകമായതുകൊണ്ട്, അദ്വയമായതുകൊണ്ട് അതിന് സജാതീയമായ മറ്റൊരു ബ്രഹ്മമില്ല. അതേ ജാതിയിൽപ്പെട്ട വേറൊരു ബ്രഹ്മം അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് സജാതീയ ഭേദം ബ്രഹ്മത്തിലില്ല. വിജാതീയം ബ്രഹ്മഭിന്നമായി മറ്റൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ബ്രഹ്മഭിന്നമായി നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെയാണ്. അതിന് വാസ്തവത്തിലുള്ള ഉണ്മ നിലനിൽപ്പില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വിജാതീയമായ ഒന്നില്ല. പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല, വിജാതീയമല്ല. അത് പ്രപഞ്ചം ബ്രഹ്മസ്വരൂപം തന്നെ. അതുകൊണ്ട് വിജാതീയമായ ഒന്നിൽ നിന്നുള്ള ഭേദം ബ്രഹ്മത്തിലില്ല. എങ്ങനെയാണോ മനുഷ്യനിൽ നിന്നും വൃക്ഷത്തിൽ ഭേദമുള്ളത്, വൃക്ഷം മനുഷ്യനിൽ നിന്നും ഭിന്നമായിരിക്കുന്നത്, അതുപോലെ മറ്റൊന്നിൽ നിന്നും ബ്രഹ്മം ഭിന്നമല്ല, സർവവും ബ്രഹ്മത്തോട് അഭിന്നമായിരിക്കുന്നു. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിജാതീയ ഭേദം ബ്രഹ്മത്തിലില്ല. സ്വഗതഭേദം ഭാഗങ്ങളുള്ള ഒരു വസ്തുവിനെ ഉണ്ടാവും. ഒരു വസ്തുവിനെ ഭാഗിക്കാമെങ്കിൽ, അതായത് അതിന് അവയവങ്ങൾ ഉണ്ടാകാമെങ്കിൽ അതിൽ സ്വഗതഭേദം വരും. ബ്രഹ്മത്തിന് അവയവങ്ങളില്ല, അംശമില്ല. അംശമില്ലാത്തതുകൊണ്ട് ജീവന്മാര് ബ്രഹ്മത്തിന്റെ അംശമല്ല, മറിച്ച് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. ബ്രഹ്മത്തിൽ അംശമില്ല. ജീവനെന്ന് പറയുന്നത് ബ്രഹ്മത്തോട് താതാത്മ്യത്തിൽ തന്നെ ഇരിക്കുന്നതാണ്, വേറെയല്ല. അപ്പൊ ബ്രഹ്മത്തിന് അംശമില്ലാത്തതുകൊണ്ട് അതിന് സ്വഗത ഭേദമില്ല, തന്നിൽ തന്നെയുള്ള ഭേദം അതിൽ വരുന്നില്ല. അപ്പോ സജാതീയം വിജാതീയം സ്വഗതം എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള ഭേദങ്ങളെയും നിഷേധിക്കുന്നതിന് വേണ്ടി ഏകം, ഏവ, അദ്വിതീയം എന്ന് ശ്രുതിയിൽ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. അങ്ങനെ സജാതീയ വിജാതീയ സുഗതഭേദരഹിതമായ ആ വസ്തു അതാണ് സൃഷ്ടിക്കുന്നുമ്പുണ്ടായിരുന്നത് എന്നാണ്. സത്തായിരുന്നു. അത് സൃഷ്ടിക്ക് കാരണമായിട്ട് ബ്രഹ്മത്തെ ഛാന്തോപനിഷത്തിൽ വ്യക്തമായി നിർദ്ദേശിക്കുകയാണ്. ഐതരേയത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ആത്മാവ ഇതം ഏക ഏവ അഗ്ര ആസീ. അഗ്ര എന്നുള്ളത് അവിടെയെല്ലാം വ്യാകരണ സന്ധി അനുസരിച്ച് അഗ്രയെന്നാണ്, ഏകാരം രൂപിച്ചു പോകുന്നതാണ് അഗ്ര എന്നെഴുതിയിരിക്കും. അഗ്രേ എന്ന് ഞാൻ വായിക്കുന്നതുകൊണ്ട് ആരും പേന കൊണ്ട് അതിൽ അഗ്രയെന്ന് വരയ്ക്കേണ്ട കാര്യമില്ല. ഇതം ഏകയേവ അഗ്രേ ആസീത്. അഗ്രേ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിക്ക് മുമ്പ് പ്രളയാവസ്ഥയിൽ. ഇതം ഈ കാണുന്ന ഈ പ്രപഞ്ചമെല്ലാം ആത്മാ ഏക ഏവ വാ എന്ന് പറയുന്നത് വൈ എന്നുള്ളതാണ് വാ എന്ന് വരുന്നത്. അവിടെ ഈ സന്ധി വന്നിരിക്കുകയാണ്, ഐ പോയിട്ട് അവിടെ ആ വന്നിരിക്കുകയാണ്. അപ്പോ ആത്മാവൈ, ആത്മാവ് തന്നെയായിരുന്നു എന്നാണ്. ആ സീ ഏകമായ ആത്മാവ് ഏകമേവ ഒന്ന് തന്നെയായിരുന്നു. ആ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ആത്മാവൈ, ആത്മാവ് തന്നെയായിരുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉദാഹരിച്ച് കാണിക്കുന്നത്. ഇനി അതെങ്ങനെയുള്ളതായിരുന്നു ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതെല്ലാം തന്റെ കൽപ്പനയാണ്, ഭാഷ്യകാരന്റെ കൽപ്പനയാണോ അല്ല എന്നുള്ളതാണ് പറയുന്നത്. തദേത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം. തത് ആ ബ്രഹ്മ ഏതത് എന്ന് പറയുന്നത് ചിലപ്പോ ഏത് ശബ്ദം അപരോക്ഷത്ത് അപരോക്ഷമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഏതത് അപരോക്ഷമായിരിക്കുന്ന സർവപ്രത്യക്ഷമായിരിക്കുന്ന തത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോകും. നമ്മിൽ നിന്ന് അന്യമായ ഏതൊരു വസ്തുവിനെ അത് എന്നുള്ള ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നു എന്ന് ശങ്കിക്കാം. ആ ആശങ്കയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞത് തത് ഏതത്. ആ അത് തന്നെയാണ് ഇത്. ഏത്? ഈ അപരോക്ഷമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, തന്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് ആ ബ്രഹ്മ, അത് തന്നെയാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? അപൂർവം അനപരം. അത് പൂർവമല്ല, പരമല്ല. പൂർവമുള്ളതിനെയാണ് നമ്മൾ കാരണമെന്ന് പറയുന്നത്, പരമുള്ളതിനെ കാര്യമെന്നും പറയുന്നു. പൂർവം എന്ന് വെച്ചാൽ മുമ്പുള്ളത്, പരം എന്ന് വെച്ചാൽ പിന്നീടുള്ളത്. അപൂർവം അനപരം എന്ന് പറയുമ്പോൾ അത് കാരണമല്ല, അത് കാര്യമല്ല. അബ്രഹ്മം ഒന്നിനും കാരണമല്ല. പരമാർത്ഥത്തിൽ ഉപാധിയോടുകൂടിയിരിക്കുമ്പോഴാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അത് കാരണമെന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ ബ്രഹ്മം ഒന്നിനും കാരണവുമല്ല, ഒന്നിനും കാര്യവുമല്ല. കാരണമെന്ന് പറയുന്ന ഒരു ധർമ്മമാണ്, അതും അതിൽ കൽപ്പിക്കുന്നതാണ്. മായാശക്തിയോടുകൂടിയിരിക്കുമ്പോൾ അതിന് കാരണമെന്ന് പറയുന്നു. നിരുപാധികമായി മായാരഹിതനായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊന്നിനും കാരണമല്ല, അതുകൊണ്ട് അതിനെ പറയുന്നു അത് അപൂർവം, അത് കാരണമല്ല പരമാർത്ഥത്തിൽ. അനപരം അതൊന്നിനും കാര്യവുമല്ല എന്നാണ്. അതുകൊണ്ട് ചോദിക്കും, പ്രപഞ്ചത്തിന് കാരണം ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മത്തിന് പിന്നെ കാരണമെന്താ എന്ന് ചോദിക്കും. അപ്പോൾ ബ്രഹ്മത്തിന് കാരണം ആവശ്യമില്ല, എന്തുകൊണ്ട്? അത് കാര്യമല്ലാത്തതുകൊണ്ട്. അത് കാരണമല്ലാത്തതുകൊണ്ട് അതിന് കാരണത്തിന്റെ ആവശ്യമില്ല. കാര്യകാരണരഹിതമാണ്, കാര്യകാരണ ഭിന്നമാണ് അത്. അതുകൊണ്ട് അതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. അപൂർവം അനവരം കാര്യകാരണ ബദ്ധമായ ഒരു ചിന്തയിൽ മാത്രമേ കാര്യത്തിനും കാരണത്തിനും നിലനിൽപ്പുള്ളൂ. അതിനുപരിയായ ഒരു ചിന്ത വരുമ്പോൾ പിന്നെ കാരണ അന്വേഷണം അവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം ഇതിന് അർത്ഥമില്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്? അത് അപൂർവമാണ്, അനപരമാണ്, അത് കാരണമല്ല, അത് കാര്യമല്ല. അനന്തരം ഏകസ്വഭാവത്തോടുകൂടിയിരിക്കുന്നു, അന്തരമില്ല. അന്തരം വരിക എന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് മറ്റൊന്ന് വരുമ്പോഴാണ് അന്തരം വരുന്നത്, പിന്നെ വേറൊന്ന് വരുമ്പോൾ അന്തരം വരും, ഇട വരും. അനന്തരമാണ്, ഏകസ്വഭാവത്തിലിരിക്കുന്നതാണ് എന്നർത്ഥം. അനന്തരം അബാഹ്യം പറയുന്നു, അത് അദ്വിതീയം. അബാഹ്യം രണ്ടാമതൊന്നില്ല എന്നർത്ഥം, അദ്വിതീയം എന്നർത്ഥം. ബാഹ്യം എന്ന് പറയുമ്പോൾ പുറമേ ഉള്ളതെന്നർത്ഥം, അപ്പോൾ അകമേ ഉള്ളതൊന്ന് വേണം. ഇത് പുറമേ ഉള്ളതൊന്നില്ല, അദ്വിതീയമായുള്ളതിന് പുറമേയില്ല. അകവും പുറവും ഇല്ലാത്തതെന്ന് വേണമെങ്കിലും പറയാം. അനന്തരം അബാഹ്യം എന്നർത്ഥം, ഏക സ്വഭാവത്തോടുകൂടിയതാണ്, അദ്വിതീയമാണ് എന്ന് പറയുന്നു. അയം ആത്മാ ബ്രഹ്മ പറയുന്നു, അയം ആത്മാ, ഈ ആത്മാവ് എന്ത്? നീ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ്, സദാ താനെന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആത്മാവ് അതെന്താണ്? അത് ബ്രഹ്മ, അത് തന്നെയാണ് ഈ ബ്രഹ്മം. ജഗത്തിന് കാരണമായിരിക്കുന്ന ആ പരമാത്മാവ് അത് തന്നെ എന്ന് പറഞ്ഞാലും വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടെ പറയുന്നു എന്താണ്? സർവ അനുഭൂ, സർവരും സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സർവറിലും സദാ അനുഭൂതി സ്വരൂപത്തിൽ സദാ ഇരിക്കുന്നത് എന്നാണ്. സർവപ്രാണികളും, മനുഷ്യൻ മാത്രമല്ല, സർവപ്രാണികളും സർവദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭൂതി സ്വരൂപത്തിലിരിക്കുന്ന അവന്റെ ഉള്ളിൽ അഹമഹം എന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിലും വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ്. ബ്രഹ്മേവേ ഇദം അമൃതം പുരസ്താത് മുണ്ടകത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം, ഇതം ഈ പ്രത്യക്ഷമായി കാണുന്നതെല്ലാം അമൃതം, അമൃതമായ നശിക്കാത്തതായ നിത്യമായിരിക്കുന്ന നമൃതം, അമൃതം നശിക്കാത്തത് എന്നർത്ഥം, നശിക്കാത്തതായ ബ്രഹ്മയേവ, ബ്രഹ്മം തന്നെയായിരുന്നു. പുരസ്താത് ഈ സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടിക്ക് ശേഷമോ, പശ്ചാത് അത് വീണ്ടും പറയും, അതിനുശേഷവും ആ ബ്രഹ്മം തന്നെ, രണ്ടാമതൊന്നും വന്നിട്ടില്ല. സൃഷ്ടിക്ക് മുമ്പ് ഏതായിരുന്നു അത് തന്നെയാണ് സൃഷ്ടിക്ക് ശേഷവും, അത് നാശമില്ലാത്തതാണ്. ഇത്യാദീനി വാക്യാനി എന്നർത്ഥം, ഇങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട് ശ്രുതി. ഇതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കാതെ ഇതെല്ലാം കർമ്മപരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന എന്തിന്? നമ്മുടെ മനസ്സിന് ഒരു സംശയം തോന്നും, ഉപനിഷത്തിൽ ഇത്രയും വ്യക്തമായി ബ്രഹ്മതത്വത്തെ പ്രതിപാദനം ചെയ്തിട്ടും ഈ മീമാംസകർ എന്തുകൊണ്ട് ഇതിങ്ങനെ വ്യാഖ്യാനിച്ചു എന്നാണ്. അപ്പൊ അതിന് സമാധാനം പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്ന സമാധാനം എന്താണ്? ഒരുവന് ഏത് തരത്തിലുള്ള വാസനയാണോ അതിലവന് യോജിപ്പിക്കണം, അതിലവന് നിഷ്ഠയുണ്ടാക്കിയെടുക്കണം. അപ്പൊ കർമ്മവാസനയുള്ളവന് എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി ഒരു കാരണവശാലും ബ്രഹ്മചിന്തയിലേക്ക് തിരിയത്തില്ല. അവന്റെ മനസ്സ്, അവൻ കർമ്മഠനാണ്, കർമ്മജടിലമാണ് അവന്റെ മനസ്സ്. അപ്പൊ അവനെ സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് ഈശ്വര തത്വത്തിന് അവിടെ പ്രാധാന്യം കുറച്ചിട്ട് അത് പ്രേരിപ്പിച്ചു. കാരണം അവന് ഒരിക്കലും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ഇത് ആധ്യാത്മിക തത്വം, ഇത് സൃഷ്ടിയുടെ അനാദികാലം പോലെയുണ്ട്. സൃഷ്ടി അനാദിയാണ്, അനാദികാലം പോലെ വേദമുണ്ട്, വേദത്തിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്, അദ്വൈതമുണ്ട്. പക്ഷേ ജീവന്മാരിൽ എത്ര പേരാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത്? വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ട്? അവരുടെ വാസന അനുകൂലമല്ല, അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇതിന് പ്രതികൂലമായിരിക്കുന്നു. അപ്പോൾ കർമ്മ സംസ്കാരമുള്ളവനെ ബ്രഹ്മം ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല. മുമ്പൊരു ദിവസം ഞാൻ പറഞ്ഞു, മഹാനിരയ ജാലേഷു സത്തേന വിനിയോജിത, അവന്റെ അടുത്ത് ബ്രഹ്മം ഞാൻ ഉപദേശിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ അവനെ നരകത്തിൽ തള്ളിടുകയാണ്. അവന്റെ കയ്യിൽ കർമ്മവും കാണത്തില്ല, ബ്രഹ്മവും കാണത്തില്ല, അങ്ങനെ ഒരവസ്ഥ വന്നു ചേരും. അതുകൊണ്ട് കർമ്മവാസനയുള്ളവനെ എന്നറിയാം. അപ്പൊ ഞങ്ങൾ ഇത്രയും വലിയ വേദാന്തമൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പുസ്തകങ്ങളൊക്കെ എഴുതുകയും ചെയ്തിട്ട് ഇതാര് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിലപിക്കേണ്ട കാര്യമില്ല. നമ്മളെന്തുകൊണ്ട് വാസനയുള്ളവനെ ഇത് ശ്രദ്ധിക്കാൻ പറ്റൂ? അതിന്റെ സംസ്കാരമുള്ളവന് മാത്രമേ ഇത് ശ്രദ്ധിക്കാൻ പറ്റൂ. അല്ലാത്തവന് ഇത് അടിച്ചേൽപ്പിച്ചാലും അവന്റെ ഉള്ളിൽ ഇത് കയറത്തില്ല. അത് ഒരു സാമൂഹ്യ മനഃശാസ്ത്രമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ആചാര്യന്മാർ എന്ത് ചെയ്തിരിക്കുന്നത്. ഒരുവൻ എന്ത് സംസ്കാരമാണോ എന്ത് വാസനയാണോ ഉള്ളത് അതിനനുസരിച്ച് അവന് മുന്നോട്ട് നയിക്കുക. അപ്പോൾ കർമ്മവാസനയുള്ളവന് കർമ്മത്തിൽ അവനെ ഉറപ്പിക്കുക, അവന് സത്കർമ്മങ്ങളെ നിർദ്ദേശിക്കുക. അവൻ പിന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെയൊക്കെ ദുഷ്കർമ്മമാക്കുന്നെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ കുറ്റമല്ല, അത് അവന്റെ കുറ്റമാണ്. ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് സത്കർമ്മത്തിൽ അവനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അവർ ബ്രഹ്മത്തെയെല്ലാം നിഷേധിക്കും. നിഷേധിച്ച് കർമ്മത്തിൽ അവന് ഉറപ്പ് കൊടുക്കും എന്നറിയാം. ബ്രഹ്മത്തെക്കുറിച്ച് ചിലപ്പോൾ അവിടെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവന് സംശയം വരും. കാരണം ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ അവന് ഉറപ്പില്ല, ആ സംശയം കർമ്മത്തിലും ബാധിക്കും. എന്നിട്ട് അവൻ ബ്രഹ്മത്തെ ഉപേക്ഷിക്കും, കർമ്മത്തെ ഉപേക്ഷിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പൂർവ്വമീമാംസ വരുമ്പോൾ അവിടെ കർമ്മത്തിൽ അവന് നിഷ്ഠയുണ്ടായി കൊടുക്കുകയാണ്, അവിടെ ബ്രഹ്മത്തെ അവഗണിക്കുകയാണ്. അസമയം ആ വാസന ക്ഷയിച്ച് അവന്റെ അന്ധകരണം ശുദ്ധമായി സാത്വിക ഭാവം വരുമ്പോൾ അവന്റെ ശ്രദ്ധ ബ്രഹ്മത്തിലേക്ക് തിരിയും. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, കർമ്മത്തെ നിഷേധിക്കുന്നു. പിന്നെ അവൻ വീണ്ടും തിരിച്ചും കാമ്യ കർമ്മങ്ങളിലേക്ക് പോകരുത്, പോകത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നു, കർമ്മത്തെ നിഷേധിച്ചുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് ഉള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ വേദം ഇത് രണ്ടും ആവശ്യമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിന്, ആ ജീവനെ ഊർധ്വമുഖമാക്കുന്നതിന്. എന്നുവെച്ചാൽ അവനെ അവന്റെ ചിന്ത അതിന്റെ ഗതി ഉയർന്നു പോകുന്നതിന് അത് ആവശ്യമാണ്. അധപ്പതനം ഉണ്ടാകാതിരിക്കുന്നതിന് രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല. നമ്മളെന്തിനാ കർമ്മകാന്ഡത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കർമ്മകാന്ഡം ആവശ്യമുള്ളവർക്ക് അത് തന്നെ ഉപദേശിച്ചു കൊടുക്കണം, ബ്രഹ്മകാന്ഡം ആവശ്യമുള്ളവർക്ക് അത് തന്നെ ഉപദേശിച്ചു കൊടുക്കണം. ഋഷിമാര് അതാണ് ചെയ്തത്. പക്ഷെ താല്പര്യമുള്ളവൻ അതിന് നിഷ്ഠയുണ്ടാക്കുന്നതിന് വേണ്ടി മറ്റുള്ളതിനെ നിഷേധിച്ചിട്ട് ഇതിൽ അവനെ സ്ഥിരപ്പെടുത്തുന്നു, ഉറപ്പിക്കുന്നു എന്നറിയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ, ത്രിഗുണമയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, സത്വരജ സമോ ഗുണാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ, ഇതിലെല്ലാത്തിനും സ്ഥാനമുണ്ട്. എല്ലാ സിദ്ധാന്തങ്ങൾക്കും എല്ലാ ദർശനങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ആ ജീവന്റെ സ്ഥര വ്യത്യാസമനുസരിച്ച്, അവന്റെ വ്യത്യാസമനുസരിച്ച് ഇതെല്ലാം നിലനിൽക്കും. സാത്വികമായ ഭാവമുള്ളവർക്ക് അതിൻ്റെതായ ജ്ഞാനപ്രകാശം, സത്വാ സഞ്ജായതേ ജ്ഞാനം, സാത്വികമായ പ്രകാശം ജ്ഞാനം വേണ്ടിടത്ത് അത് ഉപദേശിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത് കാണ്ഡം. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം കാണേണ്ട കാര്യമില്ല, ഇതെല്ലാം ആവശ്യമുള്ളതാണ്. പിന്നെ ദുർബുദ്ധികൾക്ക് പ്രവർത്തിക്കുന്നതിന് വേണമല്ല, അവർക്കും പ്രവർത്തിക്കണമെന്നോ, അവർക്കും പ്രവർത്തിക്കുന്നതിനുള്ള ശക്തിയും ബുദ്ധിയും എല്ലാം കൊടുക്കുന്ന ഈശ്വരൻ തന്നെ അവർക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിനുള്ള പഴുതുകൾ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ ദുർവ്യാഖ്യാനം. ഹിംസാത്മകമായിട്ടെല്ലാം ഇത് വ്യാഖ്യാനിച്ചിട്ട് ഇതിന്റെ പേരിൽ മാംസം ഭക്ഷിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം അതിന് വാസനയുള്ളവന് അതിനുള്ള വഴിയും കൊടുത്തിട്ടുണ്ട്. അവൻ ഇതിനെ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ച് അവൻ നരകത്തെ സമ്പാദിക്കും. കാരണം ഈശ്വരനാണ് നരകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈശ്വരന്റെ പ്രവൃത്തി വ്യർത്ഥമാകും. സ്വർഗത്തെ സൃഷ്ടിച്ച ആൾ തന്നെയല്ലോ നരകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ നരകത്തിലേക്ക് ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇതാണ്, ഇതൊക്കെ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നു, ബോധിപ്പിക്കുന്നു. അപ്പോൾ അത് ചെയ്ത് ആവശ്യമുള്ള അവിടേക്കും പോട്ടെ, അവിടത്തേക്കും ആൾ വേണം. അതിനു വേണ്ടിയിട്ട് അതും പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയുടെ എന്തിനു വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ലീല. അടുത്ത് പറയും ഇതൊക്കെ പിന്നെ എന്തിനു ചെയ്തു. ഇതെല്ലാം പറയുന്നു ലീലാതു കൈവല്യം, അത് ഈശ്വരന്റെ ഒരു ലീലയാണ്, ഒരു വിനോദമാണ് എന്ന് പറയാം. വിനോദം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിനോദമല്ല, എല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ മൂളിപ്പാട്ട് പാടുന്നത് പോലെ ഒരു മൂളിപ്പാട്ട് പാടിയതാണ് ഈ സൃഷ്ടിയല്ല. അപ്പോൾ അതിൽ സ്വർഗവും നരകവും ദുഷ്ടനും ശിഷ്ടനും എല്ലാം വന്നു, ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് എന്നാണ് ഇവിടെ സമാധാനം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ അദ്വൈതം ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും മീമാംസകർ അതിനെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ വേദത്തിലുള്ളതാണോ, ഇനി അവിടെ പറയുന്ന കർമ്മങ്ങൾ വേദത്തിലുള്ളതാണോ എന്നും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഉള്ളത് തന്നെയാണ്, അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ നമ്മൾ ദോഷം കാണുന്നില്ല. നമ്മളതിൽ ദോഷങ്ങളെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ദോഷങ്ങളെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങളിൽ ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രക്ഷിപ്തമെന്ന്, അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും എഴുതി ചേർത്ത് വെച്ചിട്ട് അതിന് ശാസ്ത്രമെന്ന് പറയും. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ സംഭവിക്കാം. അല്ലാതെ ആ സത്ശാസ്ത്രത്തിൽ ദോഷമൊന്നും വരത്തില്ല. ഗുരുക്കന്മാരുടെ ഉപദേശമാണത്. അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്, വ്യക്തമായിട്ടും ആ ബ്രഹ്മത്തെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർവമീമാംസകർ പറയുന്നതിന് അങ്ങനെ അങ്ങ് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് എന്നർത്ഥം. എന്നുവെച്ചാൽ തദ്ഗതാനാം പദാനാം

0: കൊണ്ടാണ്. അപ്പൊ ഇതിലെന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. അതിവിടെ വാച്ച് കൊണ്ട് വയ്ക്കുന്നവന്റെ കുഴപ്പമാണ്. തദ്ഗതാനാം പദാനാം, ഈ വേദാന്തത്തിലുള്ള പദങ്ങൾ, ഉപനിഷത്ത് വാക്യങ്ങളുടെ പദങ്ങൾ, അതാണ് ഇപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത്. ഞാൻ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ താമസിക്കും. അപ്പൊ അവിടെയുള്ളവർ ചോദിക്കും, എന്താ താമസിച്ചത്? ഇപ്പോഴാണ് അതിന്റെ മനസ്സിലായത്. ഇവിടെ വയ്ക്കുന്ന വാച്ചിന്റെ കുഴപ്പമാണ് എന്നെ ലേറ്റാക്കുന്നത്. ബ്രഹ്മസ്വരൂപ വിഷയ നിശ്ചിതേ, ഈ പദങ്ങളുടെ വിഷയം എന്താണ്? ബ്രഹ്മസ്വരൂപമാണ്, അത് നിശ്ചിതമായിരിക്കെ. സമന്വയെ അവഗമ്യമാനെ, ഇതെല്ലാം ബ്രഹ്മത്തിൽ സമന്വയിക്കുന്നു എന്നുള്ളത് നിശ്ചിതമായും അറിയപ്പെടുമ്പോൾ, അർത്ഥാന്തര കൽപ്പന, ഈ ഉപനിഷത്തുകൾക്കെല്ലാം വേറെ അർത്ഥത്തെ കൽപ്പിക്കുന്നത് ന യുക്ത, അത് ശരിയല്ല. ഉപനിഷത്തുകളുടെ എല്ലാം താല്പര്യം ആ പരബ്രഹ്മമാണ് എന്നുള്ളത് നിശ്ചിതമായിരിക്കെ മറ്റൊരർത്ഥം അതിന് കൽപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ശ്രുതഹാനി അശ്രുത കൽപ്പന പ്രസംഗ, അതായത് ശ്രുതമായ അർത്ഥത്തെ തിരിക്കുക. ഒരു വാക്യത്തിന്റെ താല്പര്യമായിരിക്കുന്ന അർത്ഥം, അതാണ് ശ്രുതമായ അർത്ഥം. ആ അർത്ഥത്തെ തിരിക്കുക, അശ്രുത കൽപ്പന. ആ വാക്യത്തിന്റെ താല്പര്യമല്ലാത്ത അർത്ഥം, അതാണ് അശ്രുതം. അശ്രുതമായ അർത്ഥം അതിനെ കൽപ്പിക്കുക എന്ന് പറയുന്ന ദോഷം വരും. ഒരു വാക്യങ്ങളുടെയും ഒരു ശാസ്ത്രത്തിന്റെ ഒരു വാക്യത്തിനും അതിന്റെ താല്പര്യമായിരിക്കുന്ന ആ ശാസ്ത്രം താല്പര്യപൂർവ്വം പ്രതിപാദിക്കുന്ന അർത്ഥത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ ശ്രുതഹാനി എന്ന് പറയും, അത് ദോഷമാണ്. ആ വാക്യത്തിൽ പ്രതിപാദിക്കാത്ത അർത്ഥത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അശ്രുത കൽപ്പന എന്ന് വരും. ഇതൊരു ദോഷമാണ് എന്നർത്ഥം. അതായത് ഇപ്പോ ഈ ഉപനിഷത്ത് വാക്യങ്ങളുടെ ശ്രുതമായ അർത്ഥം എന്ന് പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വമാണ്. ആ അർത്ഥത്തെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രുതഹാനിയായി. അശ്രുതമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കർമ്മത്തിന്റെ അംഗമാണ് എന്നുള്ളത് അശ്രുതമായ അർത്ഥമാണ്. അതിനെ കൽപ്പിക്കുക എന്ന് പറയുന്നത് ദോഷമാണ്. അതുകൊണ്ട് ഒരിടത്തും അത് കർമ്മപ്രകരണത്തിലായാലും ശരി, ജ്ഞാനപ്രകരണത്തിലായാലും ശരി, ശ്രുതമായ താത്പര്യ വിഷയമായിരിക്കുന്ന അർത്ഥത്തെ കൽപ്പിക്കുകയോ അതിൽ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളെ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഈ വാക്യാർത്ഥ വ്യവസ്ഥിതിക്ക് ഭംഗം വരും. ഒരു ശബ്ദം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇന്ന അർത്ഥം നമ്മൾ ഗ്രഹിക്കണമെന്നുള്ള ആ സാമാന്യ നിയമത്തിന് ഭംഗം വരും. അപ്പോൾ ഏത് വാക്യത്തിനും വിപരീതമായ അർത്ഥത്തെ ഗ്രഹിക്കാൻ വരും, ഗ്രഹിക്കാനുള്ള അവസരം വരും. അതുകൊണ്ട് ഒരു സാമാന്യ നിയമം എന്നുള്ള നിലയ്ക്ക് ശ്രുതഹാനി അശ്രുത കൽപ്പന എന്ന് പറയുന്ന ദോഷം ഒരു വാക്യാർത്ഥ വിചാരത്തിനും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഉപനിഷത്തുകളുടെ വാക്യ അർത്ഥ നിരൂപണം ചെയ്യുമ്പോൾ അവിടെ എന്താണോ താത്പര്യമായിരിക്കുന്ന അർത്ഥം ആ അർത്ഥത്തെ തന്നെ എടുക്കണം എന്ന് ഇവിടെ പൂർവ്വമീമാംസകരെ സിദ്ധാന്തി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മ തത്വത്തെ തന്നെയാണ് ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.
1: Om Namah Shivaya. You are listening to shaivam.org radios, 24/7 spiritual channels from shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Namaste Shri Aasya Namaste Shri Surah.

0: നാലാംബരമോ ഭാഷ്യം സുഖിത്വ ദുഃഖത്വാദി ദർശനം നേരിച്ച് പ്രത്യക്ഷാത വിരോധാദായിത്യം ഭാഗ്യഹസ്രീജനിത വിശേഷ വിഷയത്വാത്പക്ഷിത്വ പ്രത്യക്ഷാദി ദുഷ്ടേ ദ്രഷ്ടാരം പശി വിജ്ഞാതാരം അവിജ്ഞാതം വിജ്ഞാത്ര ഇത്യാദി ശ്രുതിഭ്യുള്ള ആത്മവിഷയം വിജ്ഞാനം ഇന്ദ്രഹി ബുദ്ധ്യാദി ഉപാധി ആത്മപ്രതിച്ഛയ വിഷയം ഏകാസുഖിതവും ദുഃഖിതവും അഹമിക്കുകയുമാണ് പ്രത്യക്ഷം അഹം അയമഹം ഇതി വിഷയേന വിഷയേന സമാനാധികരണ വിചാരാദി ദൃഷ്ടം ഇതി അന്യ ആത്മപ്രതിഷേധാച്ച് ദേഹാവയ വിശേഷത്വച്ച് സുഖദുഃഖയോർ വിഷയക്രമത്വം ഇവിടെ ചർച്ച ചെയ്തത് എന്താണ്? ജീവന്റെ സുഖദുഃഖ അനുഭവങ്ങൾ അത് തന്നിലാണ് സുഖവും ദുഃഖവും എന്നാണ് അനുഭവം. താൻ അവിടെ ആരാണ് താനായിട്ട് അറിയുന്നത്? ജീവഭാവത്തിൽ ജീവനിലാണ് സുഖവും ദുഃഖവും. അത് പരിശുദ്ധ ചൈതന്യത്തിലല്ല സുഖദുഃഖങ്ങൾ. പരിശുദ്ധ ചൈതന്യത്തിൽ ഈ അനുഭവിക്കുമെന്ന സുഖമോ ദുഃഖമോ ഇല്ല. സുഖദുഃഖങ്ങളെല്ലാം അന്ധകരണ പരിണാമമാണ്, അന്ധകരണത്തിലാണ് അനുഭവിക്കുന്നത്. എന്താണ് ഇവിടെ ചർച്ച ചെയ്തു? അങ്ങനെ വരുമ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ജീവൻ, ഈ ജീവന്റെ നില ഇവിടെ അത് പറഞ്ഞു സാക്ഷി. അതിൻ്റെ പിന്നിലുള്ള സാക്ഷിയിലാണ് ജീവൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത്. അത് തത്വജ്ഞന്റെ അനുഭവം സാക്ഷിയാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇവിടെ തർക്കത്തെ ആശ്രയിച്ചാണ് പറഞ്ഞത്. ഇനി പുറകെ ചോദിക്കുന്നു, ആത്മനസ്തുക്കാമായ ഇത് ആത്മാർത്ഥത്വശ്രുതിയിലയുക്തമിരിച്ച് ആത്മനസ്തുക്കാമായ സർവം പ്രിയം ഭവതി. അടുത്ത് മൈത്രിയെ ആത്മവർക്ക് ഉപദേശിക്കുന്ന ഭാവമുണ്ട്. അവിടെ ഇത് വളരെ വിശദമായി പറയുന്നുണ്ട്. അനേക ഉദാഹരണങ്ങളിലൂടെ മൈത്രിയ ഭ്രമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ പറയുന്ന എന്താണ്? സഹോവാച നവാരി പദ്യു കാമായ പതിപ്രിയോ ഭൂതി ആത്മനസ്തു കാമായ പതിപ്രിയോ ഭൂതി നവാരി ജായൈ കാമായ ജായാ പ്രിയാ ഭൂതി ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭൂതി നവാരി പുത്രാണാം കാമായ പുത്രാഹ പ്രിയാ ഭൂതി ആത്മനസ്തു കാമായ പുത്രാഹ പ്രിയാ ഭൂതി നവാരി വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭൂതി ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭൂതി ബ്രഹ്മണഹക്കാമായ ബ്രഹ്മപ്രിയം ഭൂതി ആത്മനസ്തുക്കാമായ ബ്രഹ്മപ്രിയം ഭൂതി നവാരി ക്ഷത്രസ്യക്കാമായ ക്ഷത്രം പ്രിയം ഭൂതി ആത്മനസ്തുക്കാമായ ക്ഷത്രം പ്രിയം ഭൂതി നവാരി ലോകാനം കാമായ ലോകഃ പ്രിയാ ഭൂന്തി ആത്മനസ്തുക്കാമായ ലോകാ പ്രിയാ ഭൂന്തി നവാരി ദേവാനം കാമായ ദേവാ പ്രിയാ ഭൂന്തി ആത്മനസ്തുക്കാമായ ദേവാ പ്രിയാ ഭൂന്തി നവാരി ഭൂതാനംഗമായ ഭൂതാനി പ്രിയാണി ഭൂന്തി ആത്മനസ്തുക്കാമായ ഭൂതാനി പ്രിയാണി ഭൂന്തി നവാരി സർവസ്യ കാമായ സർവം പ്രിയം ഭൂതി ആത്മനസ്തുക്കാമായ സർവം പ്രിയം ഭൂതി ആത്മാവ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യോ മൈത്രേയി ആത്മനോവാരി ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇതം സർവം വിദിതം. ഇതിനാണ് ഇവിടെ പറയുന്നത്. ഇത്രയും മൈത്രിയിക്ക് ഈ ആത്മത്തിന് ഉപദേശിക്കുന്ന ഭാഗവും ഇവിടെ പറഞ്ഞിരിക്കുന്നു ആത്മനസ്തുകമായ സുഖം തന്നിലാണ്, ആത്മാവിലാണ് സുഖം. ഇത് തനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മനസ്തുകമായ തൻ്റെ സുഖത്തിന് വേണ്ടി എന്നിവിടെ പറഞ്ഞു. അങ്ങനൊരർത്ഥമാണ് ഒരുപക്ഷെ പറയുന്നത്. അപ്പോൾ തനിക്ക് വേണ്ടി എന്ന് പറയുന്നു ആത്മാർത്ഥത്വത്തെ. അവിടെ തൻ്റെ സുഖത്തെ കുറിച്ച് പറയുന്നു. തൻ്റെ സുഖത്തിന് വേണ്ടിയാണ് സർവവും. അവിടെ എന്താണ് പറഞ്ഞത്? രേവ മൈത്രി നഹി പത്യുഹു കാമായ പതി പ്രിയോഭൂതി ആത്മനസ്തു കാമായ പതി പ്രിയോഭൂതി. അങ്ങനെയാണ് തോന്നുന്നു. പത്യുഹു കാമായ പതിയുടെ കാമായ പ്രയോജനമായ എന്ന് ഭാഷകാരുപയോഗിക്ക. പതിക്ക് വേണ്ടിയല്ല താൻ പതിയെ സ്നേഹിക്കുന്നത്, ആത്മനിസ്തുകമായ തൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്നും പറയും. പതി, ജായ, പുത്രൻ, ലോകം, സർവജീവന്മാരിൽ ഇരിക്കുന്നത്. അവസാനം പറയും സർവലോകത്തിനും ഇതാണ് ഒരു പൊതുവായ നിയമം. അപ്പോൾ പതിക്ക് വേണ്ടി പതിയെ സ്നേഹിക്കുന്നു എന്ന് പറയും. താൻ എന്തിനു പതിയെ സ്നേഹിക്കുന്നു? കാരണം ആ സ്നേഹം പതിക്ക് ആവശ്യമുണ്ട്. താൻ സ്നേഹിച്ചില്ലെങ്കിൽ അത് പതിയെ സംബന്ധിച്ചൊരു നഷ്ടമാണ്. അപ്പോൾ പതിക്ക് വേണ്ടി അന്യാർത്ഥമാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ അവിടെ പറയുന്നു ലോകത്തിന് വേണ്ടിയല്ല. നമ്മൾ ലോകത്തെ സ്നേഹിക്കാറുണ്ടല്ലോ, അതാണ് പറയാറുണ്ട്. തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് സ്വാർത്ഥത. അപ്പം ലോകത്തെ സ്നേഹിക്കും പറയുന്നു. ഇല്ല, ലോകത്തെ സ്നേഹിക്കുന്നത് നിന്റെ സ്വാർത്ഥതയാണ് അവിടെ പറയുന്നു. അല്ല, ലോകത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല. അതാണ് പ്രതിയുക്തമായ അതിനുവേണ്ടിയല്ല പതി പ്രിയനായിരിക്കുന്നത്. പതിയിൽ നിന്റെ പ്രിയത്വം വരുന്നത് ഒരിക്കലും പതിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ലോകത്തെ സേവിക്കാൻ പോകുന്നത്. ഇതെല്ലാം ആത്യന്തികമായിട്ട് സ്വാർത്ഥതയാണ് എന്നവിടെ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, ലോകത്തെ സേവിക്കേണ്ടെന്നല്ല, ലോകത്തെ സ്നേഹിക്കേണ്ടെന്നുമല്ല. പക്ഷെ അതിൻ്റെ തത്വശാസ്ത്രം ആത്മസ്നേഹമാണ്. അതിൻ്റെ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നതോ ഇവിടെ പറയുന്നു. ആവിദ്യക സംസാര അനുവാദി ഇവിടെ പറയുന്നു. ആവിദ്യക സംസാര അനുവാദി അത് ഭ്രാന്തിയാണ്. ലോകത്തിന് വേണ്ടി ലോകത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ലോകത്തെ സേവിക്കുന്നു എന്നുള്ളത് വെറും ഭ്രമം എന്ന് പറയുന്ന ആവിദ്യക സംസാരിത്വ അനുവാദി. അവനെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആധാരം ഭ്രമമാണെങ്കിൽ പിന്നെ ലോകത്തെ സ്നേഹിക്കാനും സേവിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ല പറയുന്നു. എന്താണ് അതിൻ്റെ തത്വം? ഇവിടെ പതിയെ സ്നേഹിക്കരുതെന്നല്ല പറയുന്നു, ചില അങ്ങനെ വ്യാഖ്യാനിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്, പതിയെ സ്നേഹിക്കരുത്, ഇതെല്ലാം സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്, സേവിക്കരുത്, അങ്ങനെയല്ല. പക്ഷേ അത് കേവലം ഒരു വിഭ്രാന്തിയിലാണത് ചെയ്യുന്നത്. ലോക സ്നേഹവും ലോക സേവനവുമല്ല, ആധാര വിഭ്രാന്തിയാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ ഗീതാ ഭാഷയിൽ പറയുന്നത് കർമ്മയോഗം അജ്ഞന് വേണ്ടിയാണ്. അജ്ഞനെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തി ഉള്ളത്, അവന് വേണ്ടിയിട്ടാണ്. ജ്ഞാനിക്ക് കർമ്മയോഗമില്ല. അങ്ങനെ കർമ്മയോഗിയാണല്ലോ അന്യരെ സേവിക്കാൻ പോകും, അത് ഭ്രാന്തിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? ആവിദ്യക സംസാരിത്വ അനുവാദിയാണ്. അവിദ്യകമായ സംസാരം, അവിദ്യാജന്യമായ ഈ അനുഭവം. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം പരനാണെന്നുള്ള ബോധം വേണ്ടി. അന്യത്വ ബോധമില്ലാതെ അന്യത്വ ബോധം വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഭ്രാന്തി. താൻ അവനെ സേവിക്കേണ്ടവനാണ്, അവൻ സേവിക്കപ്പെടേണ്ടവനാണെന്നുള്ള ആ ബോധം, അത് ഭേദത്തിൽ നിന്നുണ്ടാകുന്നു. ഇപ്പോൾ തത്വജ്ഞാനികളോ ഇവരും കരുണ ഉള്ളവരാണ്. ഹേതുക ദയാസന്ധു എന്നൊക്കെ പറയുന്നു. സംസാരദുഹേഷു, സംസാരത്തിൽ നിന്ന് അന്യരെ ഉദ്ധരിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് മഹാത്മാക്കൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ അതോ അതെങ്ങനെ ഉണ്ടാകും? അവിടെ അന്യത്വ ബോധം കൊണ്ടല്ല, പരത്വ ബോധം കൊണ്ടല്ല. പക്ഷെ അജ്ഞന് ആ പരബോധം കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് സംസാരികമാണ്, ഭ്രാന്തിയാണ്. തത്വജ്ഞനാണെങ്കിലോ സർവഭൂതങ്ങളെയും സ്വാത്മാവിൽ കാണും. അതുകൊണ്ട് അവിടെ അന്യനായി കണ്ടു പിന്നെ അന്യനെ സ്നേഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് തത്വജ്ഞന് കർമ്മയോഗം ഇല്ലാന്ന് പറയും. അപ്പോൾ അത് സർവത്ര ആത്മസ്നേഹം തന്നെ, സർവത്ര പരമാത്മസ്നേഹം തന്നെ. വിശേഷിച്ച് അന്യത്വ ബോധം കൊണ്ട് നാനാത്വ ബോധം കൊണ്ടുള്ള സ്നേഹമല്ല. പക്ഷെ അതും അജ്ഞൻ തിരിച്ചിരിക്കും, അത് തന്നെ അന്യനായി കണ്ടുള്ള സ്നേഹമാണ് തത്വജ്ഞന്റെ സ്നേഹം എന്ന് തിരിച്ചിരിക്കും. ഇവിടെ അങ്ങനെ എന്ന് പറയും. പറയുന്നു അങ്ങനെ യാജ്ഞവൽക്യം പറയുന്നത് പത്യുഹുക്കാമായ അന്യന്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല. അപ്പോൾ ഒരാൾ രാപകലില്ലാതെ അന്യരെ സേവിക്കാൻ നടക്കുന്നതോ ഊണും ഉറപ്പും എല്ലാം ഉപേക്ഷിച്ച് അത് തൻ്റെ സുഖത്തിന് വേണ്ടിയല്ലോ. അവിടെ പറയും എന്താണ്? അന്യന്റെ സുഖത്തിന് വേണ്ടി ഞാൻ എൻ്റെ സുഖത്തെ എല്ലാം ത്യജിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ സമയത്ത് എനിക്ക് ഊണും ഉറപ്പും ഒന്നുമില്ല. മറ്റുള്ളവരുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്ന് പറയുന്നത് അതും പരമാർത്ഥമാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ഒരാൾ ഊണ് ഉറപ്പെല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ആത്മനിസ്ഥതമായ ഇവിടെ ശ്രുതി പറയുന്നു. അത് തനിക്ക് അനുകൂലമെന്ന് തോന്നിയതുകൊണ്ടാണ്. അതിസൂക്ഷ്മമായ തൻ്റെ സ്വാർത്ഥതയാണ്, അതിലാണ് തനിക്ക് സുഖം കിട്ടുന്നത്. അത് അന്യനെ ദ്രോഹിക്കുന്നതും അന്യനെ സ്നേഹിക്കുന്നതിൻ്റെയും പിന്നിൽ ഒരേ തത്വശാസ്ത്രം തന്നെ. പ്രവൃത്തി രണ്ടാണ്, പ്രവൃത്തിയുടെ ഫലം രണ്ടാണ്. ഒന്ന് നന്മയും ഒന്ന് തിന്മയുമാണ്. പക്ഷെ രണ്ടിൻ്റെയും തത്വം ഒന്ന് തന്നെ. എന്താണ് അന്യനൊരുവൻ എന്തുകൊണ്ട് ദ്രോഹിക്കുന്നു? ദ്രോഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ദ്രോഹിക്കുന്നു? അത് അവന് സുഖത്തെ കൊടുക്കുന്നു, പരദൂഷണം പറയുന്നതുകൊണ്ട് നമുക്കത് സുഖം കിട്ടുന്നുണ്ടാണ്. അന്യനിൽ അസൂയാലുവാകുന്നതുകൊണ്ട് അത് അതിലൊരു സുഖം തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ അന്യനൊരു ചെറിയ ദ്രോഹം ചെയ്യണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു, അതിനൊരു ആത്മസംതൃപ്തി കണ്ടെത്തുന്നു. അവിടെ ആത്മനിസ്തുകമായ തൻ്റെ സുഖം തന്നെയാണ് അവിടുത്തെ ലക്ഷ്യം. ഇതേ ന്യായം തന്നെയാണ് അന്യനെ സഹായിക്കുന്നത്. അത് തനിക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. സുഖദുഃഖങ്ങൾക്ക് എന്താ കാരണം? ഇവിടെ പുരുഷ പറയുന്നത് ആത്മസുഖമാണെന്ന്, സിദ്ധാന്തം പറയുന്നതെന്നും ആത്മസുഖമുണ്ട്. അത് ആത്മസുഖമല്ല. ഇവിടെ സുഖദുഃഖങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു? ഏതാണോ അനുകൂലമായി തോന്നുന്നത്, അനുകൂല ബോധം, നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്ത അനുകൂല ബുദ്ധി, അത് അന്ധകരണത്തിൽ സുഖത്തെ ഉണ്ടാകും. ഇപ്പോൾ പരനെ സ്നേഹിക്കുന്നത്, പരനെ സേവിക്കുന്നതൊക്കെ തനിക്ക് അനുകൂലമാണെന്ന് തോന്നുമ്പോൾ ഉടനെ അത് തന്നെ സുഖത്തെ ഉണ്ടാകും. മറ്റൊരാളെങ്ങനെയല്ല, പരനെ ദ്രോഹിക്കുന്നത് അപവാദം പറയുന്നു, അസൂയ, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ അത് തനിക്ക് അനുകൂലമെന്ന് തോന്നും. പ്രതികൂലമായിട്ടാണ്, അനുകൂലമെന്ന് തോന്നുമ്പോൾ അവിടെയും സുഖം വരും. രണ്ടിടത്തെയും തത്വശാസ്ത്രം ഒന്ന്, തത്വം ഒന്നേയാണ്. പക്ഷെ ഇത് രണ്ടും എന്താണ്? ആവിദ്യകം. അങ്ങനെ ഉണ്ടാകുന്ന സുഖം, പതിയെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ഇതെന്ത് സുഖമാണ്? ഇത് ആത്മസുഖമാണോ അല്ലെന്നാ പറയും. പിന്നെ എന്ത് സുഖമാണ്? അനുകൂല ബുദ്ധിയുണ്ട്, അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ഒരു പരിണാമമാണത്, ആത്മസുഖമല്ല. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖം, അന്യനെ സേവിക്കുന്നുണ്ടും സ്നേഹിക്കുന്നുണ്ടും ദ്രോഹിക്കുന്നുണ്ടും ഒക്കെ കിട്ടുന്ന സുഖം. വ്യാവഹാരികമായി ധർമ്മ ബുദ്ധി നോക്കുമ്പോൾ ഒന്ന് ധർമ്മം, മറ്റൊന്ന് ധർമ്മം. ആന്തരികമായ തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെ. അത് അന്ധകരണത്തിൻ്റെ സ്വഭാവമാണ്. അനുകൂല ഭാവങ്ങൾ, അനുകൂല വൃത്തികൾ അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ അത് സുഖകാരമായി പരിണമിക്കും. ഇപ്പോൾ പ്രതികൂല വൃത്തി ഉണ്ടാകുമ്പോൾ അത് ദുഃഖാകാരമായി പരിണമിക്കും. ആ സുഖദുഃഖങ്ങളുടെ ഭോക്താവാകും ജീവൻ. കാരണം ഈ അന്ധകരണം ജീവനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. സാക്ഷിക്കത്തിൽ യാതൊരു പങ്കുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം വാർത്തകാരൻ ചർച്ച ചെയ്തത്. അതെല്ലാം ജീവൻ്റേതാണ്. അപ്പോൾ ജീവൻ്റെ നിലയിൽ നിന്ന് കൊണ്ട് അനുകൂല പ്രതികൂലങ്ങളിൽ ഈ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനെയാണ് ഇവിടെ പറയുന്നത് ആവിദ്യക സംസാരി. അവിദ്യ കൊണ്ട്, തൻ്റെ അജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ഭ്രാന്തി കൊണ്ട് സംസാരിയായിരിക്കുന്ന ആ ജീവൻ്റേതാണ് ഈ ഭാവങ്ങളെല്ലാം. ആത്മനിസ്തുതമായ എന്ന്, അതായത് പരമാത്മാവിൻ്റെ ആനന്ദമല്ല. അങ്ങനെയും ചിലർ തിരുത്തിരിക്കുന്നുണ്ട്. നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനന്ദമല്ല, പരമാത്മാവിൻ്റെ ആനന്ദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷമുണ്ടെന്നാണ്. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം പരമാത്മാവിൻ്റെ ദുഃഖമെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും. കാരണം പരമാത്മാവിൻ്റേതാണെങ്കിൽ ഈ അനുകൂലത്തിൽ നിന്ന് സുഖം അനുഭവിക്കുമ്പോൾ അത് പരമാത്മാവിൻ്റെയാണെങ്കിൽ, പ്രതികൂലത്തിൽ നിന്ന് ദുഃഖം അനുഭവിക്കുമ്പോൾ അതും പരമാത്മാവിൻ്റേതായിരിക്കും. ശരി, അങ്ങനെ ആയാലും എന്താ കുഴപ്പം? പരമാത്മാവ് ആനന്ദ സ്വരൂപം എന്ന് പറയാൻ പറ്റില്ല, ദുഃഖരൂപമെന്നും പറയേണ്ടി വരും. ഒരു ഭാഗം മാത്രം പറയാൻ പറ്റും. അനുകൂലത്തിൽ നിന്ന് അനുഭവിക്കുന്ന സുഖം പോലെ തന്നെയാണ് പ്രതികൂലത്തിൽ നിന്ന് ദുഃഖം അനുഭവിക്കുന്നത്. അപ്പോൾ ആ സുഖം അനുഭവിക്കുന്നുണ്ട്, ആ സുഖം പരമാത്മസുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലത്തിൽ നിന്ന് അനുഭവിക്കുന്ന ദുഃഖവും പരമാത്മസുഖമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്, സുഖവും ദുഃഖവും. ഇത് രണ്ടും എന്താണ്? ആ വിദ്യക സംസാരി, ആ വിദ്യയിൽ നിന്നുണ്ടാകുന്നു, സംസാരി അനുഭവിക്കുന്നു. പിന്നെ ആത്മസുഖത്തെയാണ് ഇവിടെ അനുഭവിക്കുന്നതെന്ന് പറയുന്നതെന്ന്, അത് ആത്മാവ് സുഖസ്വരൂപമാണെന്ന് പറയാൻ വേണ്ടി. ആത്മാവ് സുഖസ്വരൂപമാണെങ്കിൽ ഈ സുഖമല്ല ആത്മസുഖമായിരിക്കണമല്ലോ. അല്ല, ഇത് അവിദ്യകമായ സുഖം, അവിദ്യാജന്യമായ സുഖമാണ്. രണ്ട് സുഖത്തിനും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് സാതിശയമായ സുഖം. ഇവയെക്കുറിച്ചുള്ള സുഖം അത് ജീവൻ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. അന്ധകരണത്തിലെ അനുകൂല പ്രതികൂല ഭാവങ്ങളിൽ നിന്ന് അതുകൊണ്ട് അനുഭവിക്കുന്നതെല്ലാം സാധ്യമായ സുഖം ആത്മസുഖമല്ല. അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. മറിച്ച് നിരതിശയ സുഖം എന്ന് പറയുന്നു. ആ നിരുദ്ദേശിച്ച സുഖം അല്ല ഇപ്പോൾ അനുഭവിക്കുന്നതല്ല. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ ഇനി മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മുമ്പ് ചർച്ച ചെയ്തത് എന്താണ് സുഖത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ. ആ ഏറ്റക്കുറച്ചിലൂടെ എത്തിച്ചേരുന്ന ഏറ്റവും വലിയ സുഖം പോലും സാംസാരിക സുഖമാണ്. ഹിരണ്യഗർഭന്റെ പ്രജാപതിയുടെ സുഖം പോലും സാംസാരിക സുഖമാണ്. എന്തുകൊണ്ട് അവിടെ സാധിച്ചേത്തുകൊണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുന്നത് ഈ സുഖത്തെ ആത്മസുഖമെന്ന് ധരിക്കുന്നിടത്താണ് ഭ്രാന്തി. അതാണ് ഭ്രാന്തി, നിരുദ്ദേശിക സുഖമാണ്. ആ സുഖത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. എന്താണോ അത് അനുഭവവേദ്യമല്ല, അനുഭവവിഷയമല്ല. അനുഭവവിഷയമായതൊന്നും അതല്ല, നിരുദ്ദേശിയമായതുകൊണ്ട് തന്നെ അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല. സാക്ഷിരൂപം അല്ലെങ്കിൽ ജീവൻ ഇതുകൊണ്ട് തന്നെ കൃതാർത്ഥനായി, ഇതാണ് ആത്മസുഖമായതെങ്കിൽ എന്ന് പറയുന്നു. ആത്മാവിൽ സുഖമില്ല. ആത്മാവ് സുഖസ്വരൂപം എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ നിരുദ്ദേശിയ സുഖത്തെയാണ്, സുഖത്തിലൂടെ ലക്ഷ്യമാക്കുന്ന സുഖത്തെയാണ്, അവാച്യമായ സുഖത്തെയല്ല അവിടെ പറയുന്നത്. അതാണ് സച്ചിദാനന്ദം എന്ന് പറയും. അതിന് സത്തെന്നോ ചിത്തെന്നോ ആനന്ദം എന്ന് പറയും. ആത്മനസ്തു കാമായ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ പറയുന്നു ആ ഈ സുഖത്തെ നമ്മൾ ആത്മസുഖം എന്ന് കരുതി കഴിഞ്ഞാൽ സുഖസാധനസ്യ ആത്മർത്ഥത്വ ശുദ്ധിയേ അത് തത് അവിനാഭൂതം ദുഃഖമൊക്കെ തത്ര. അങ്ങനെയാണെങ്കിൽ അതിനോട് അവശ്യം ഭാവിയായിരിക്കുന്ന ദുഃഖവും തത്ര അവിടെ തന്നെ എന്ന് പറയേണ്ടി വരും. ഈ സുഖത്തെ ആത്മസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വ്യക്തിയെല്ലാം ദുഃഖത്തിനും പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ വീട്ടി ആത്മനി അസംസാരിത്വമായിരിക്കും. ആത്മാവ് അസംസാരിയാണ് എന്ന് പറയാൻ കഴിയും. ഈ സുഖദുഃഖങ്ങളുടെ അനുഭവമാണ് സംസാരം. അതിന് സുഖാനുഭവം ആത്മസുഖം എന്ന് പറഞ്ഞാൽ ദുഃഖാനുഭവം ആത്മസുഖം എന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് സംസാരിയാണ് എന്ന് പറഞ്ഞാൽ ഈ ജീവനാണ് ആത്മാവെന്ന് വരും. അതാണല്ലോ ഇതെല്ലാം അനുഭവിക്കുന്നത്. അതല്ല പിന്നെ ആവിദ്യക സംസാരിത്വം അനുവാദിന് ആത്മനോ അനധിശയ ആനന്ദത്വ പ്രതിപാദകം. അതാണ് നിങ്ങളെ അനുഭവിക്കുന്ന സുഖമല്ല ആത്മസ്വരൂപം. ഇത് ആവിദ്യതമാണ്, അവിദ്യാജന്യമാണ്. ആവിദ്യക സംസാരിത്വനോ ആത്മനോ അനധിശയ ആനന്ദം. പക്ഷെ ആത്മസുഖം എന്ന് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്ത് അത് അനധിശയം ആനന്ദമാണ്. അനുഭവവേദ്യമായ അല്ല. അതുകൊണ്ടാണ് സുഷുതിയിൽ നിരുദ്ദേശിയ ആനന്ദമാണ്. അതിന് ഉദാഹരണമായിട്ട് അതേ ഉള്ളൂ, നിരുദ്ദേശിയ ആനന്ദം. എന്തുകൊണ്ട് അവിടെ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അവിടെ ആർക്കെന്താ ഞാൻ ആനന്ദമഗ്നനായിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഉണർന്നതിന് ശേഷം പറയാം ഞാനിവിടെ സുഖമായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ പറയാൻ കഴിയും. അത് സുഖമാണ് താനും, പക്ഷെ അനുഭവിക്കാനും കഴിയത്തില്ല. സമാധിയിൽ അനുഭവിച്ചാലോ? സമാധിയിൽ ലൗകികമല്ലാത്ത അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അലൗകികമായ ആനന്ദമാണ് ദേവന്മാരും മറ്റും അനുഭവിക്കുന്നത്. സമാധിയിൽ മാത്രമാണ് അത് ജീവന് ലഭിക്കാത്ത ആനന്ദമാണ്. അതല്ല അവിടെ പറഞ്ഞ ദേവന്മാരുടെ ആനന്ദത്തെ കുറിച്ച്, അതും അലൗകികമായ ആനന്ദമാണ്. അതെല്ലാം എന്താണ് അന്ധകരണ വൃത്തിയിലൂടെ മനസ്സിൻ്റെ അവസ്ഥാഭേദങ്ങളിലൂടെ അനുഭവിക്കുന്ന ആനന്ദങ്ങളാണ്. അതും നിരതിശയമാണ്. ഒരു സമാധിയേക്കാൾ വലിയ മറ്റൊരു സമാധി വരും, അതിനേക്കാൾ വലിയ മറ്റൊരു സമാധി വരും. അതെല്ലാം സാധിശയമാണ്. അവിടെ എവിടെയെങ്കിലും ഒരാൾ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ ഇതുവരെ സമാധിസ്ഥനായിരുന്നു, അത് ഉണർന്നു വന്നിട്ട് ഞാൻ ഇതുവരെ ആനന്ദത്തെ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അനുഭവിക്കുന്നവനുണ്ടായിരുന്നു. അനുഭവിക്കുന്നവനാണ് ഉണർന്നു വന്നിട്ട് പറയുന്നത് ഞാൻ അനുഭവിച്ചു. അനുഭവിക്കുന്നവൻ അല്ല പരമാർത്ഥം, അനുഭവിക്കുന്നവന് സാക്ഷി. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. അനുഭവിത അനുഭോക്ത, അനുഭോക്താവിൻ്റെ സാക്ഷിയാണ് പരമാർത്ഥം. അനുഭോക്താവ് എവിടെയാണോ നിന്നത് അതാണ് സാക്ഷി. അപ്പം അനുഭവിച്ചവനോ ഇവിടെ പറയുന്ന ആവിദ്യക സംസാരിയാണ്. ഒരു വ്യവഹാരത്തിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, സമാധി സുഖത്തെ അനുഭവിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? ചെറു ചോദി. വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ശരിയാണ്. മറ്റ് പല പുസ്തകങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത്. ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിലാക്കാം. മറ്റേ പുസ്തകത്തിൽ നിന്ന് അങ്ങനെയും മനസ്സിലാക്കിക്കൊള്ളു. ഇതിൽ രണ്ടിലെന്തെങ്കിലും വിരോധം തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ബുദ്ധിയോട് തീരുമാനിക്കുക ഏതാ ശരി. ആ പുസ്തകത്തിൽ പറഞ്ഞാണോ ശരി, അത് ഈ പുസ്തകത്തിൽ പറയുന്നതാണോ ശരി. അപ്പോൾ സമാധി ആനന്ദം പോലും എന്താണ് ആവിദ്യക സംസാരി അവിദ്യാജന്യമായ സംസാരി. കാരണം എവിടെ അനുഭവിക്കുന്നവരുണ്ടോ അവിടുത്തെ അനുഭവം ആവിദ്യകമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലൗകികമായ സുഖത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ സമാധിക്ക് പരിശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നു. സമാധിക്ക് പരിശ്രമിക്കാം, എന്തുകൊണ്ട്? അവിടെ അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കാം. സ്വർഗത്തിന് പരിശ്രമിക്കുന്നില്ലേ? ദേവത്വ പ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ലേ? അതുപോലെ അലൗകികമായ ആനന്ദത്തെ ജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു സമാധിക്ക് പരിശ്രമിക്കും. അതാ ആ സംബന്ധം എന്നല്ല പറയുന്നു, അതിനോട് വിരോധവും പറയുന്നു. നിങ്ങളുടെ അസൂയ തോന്നിയിട്ട് പറയുന്നു തത്വം എന്താണ്, പരമാർത്ഥം എന്താണ് അത് പറയുന്നു. അതാണ് ആവിദ്യക സംസാരിത്വ അനുവാദേന. അതുകൊണ്ട് സർവത്ര പറയുന്നു ഈ ആത്മനസ്തുകാമായ എന്ന് പറയുന്നു ആത്മകാമത്തിന് വേണ്ടിയിട്ടാണ്. ശരി, ആത്മകാമം എന്ന് പറയുമ്പോൾ ശരി തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, സുഖം തന്നിലാണ്, അങ്ങനെ ധരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നു. സുഖം തന്നിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന ജീവൻ അത് താനാണെന്ന് വരും. താൻ ജീവരൂപത്തിലേ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം സുഖം തന്നിലാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, ജീവനിലാണ് സുഖം, അത് ശരിയാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നതിനല്ല, ജീവസാക്ഷിയെക്കുറിച്ചാണ് ഇവിടെ സാക്ഷി എന്നാ പറയുന്നത്. ജീവനിൽ നിന്നും അതിനെ പൂർണ്ണമായും വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടി ജീവൻ, ആ ജീവഭാവം കേവലം ഒരു പ്രതിച്ഛായ പോലെയാണ്. പ്രതിച്ഛായ എന്നും പറയാൻ പറ്റുന്നുള്ളു, ഒരു പ്രതിച്ഛായ പോലെ അതിലാണ്, അല്ലാതെ ജീവസാക്ഷി എന്നല്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മനിസ്തുകമായ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആത്മനിസ്തുകമായ സർവം പ്രിയം ഭൂതി, അതുകൊണ്ട് സുഖം തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, സുഖം തന്നില്ലാതെ ഇരിക്കുന്നത്, അതുകൊണ്ട് താൻ സുഖസ്വരൂപനാണ് എന്ന് ഈ ജീവനെ ചൂണ്ടിപ്പറയും. കാരണം തനിക്ക് ജീവനെന്നെ പരിചയമുണ്ട്, സാക്ഷിയെ കുറിച്ച് തനിക്ക് വല്ല ബോധമുണ്ട്. അപ്പോൾ ഈ ജീവൻ സുഖസ്വരൂപനാണെന്ന് പറയും, അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആത്മനസ്തു കാമായ എന്ന് പറഞ്ഞിടത്ത് ചോദ്യം വരും. രാജ്യമൊക്കെയും പറയുന്ന മൈത്രിയോട് പറയുകയാണ് ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതല്ല ഭരണ സ്നേഹിക്കുന്നത്, അപ്പോൾ തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പെട്ടെന്ന് തെറ്റിദ്ധാരണ വരും. അപ്പോൾ താൻ സുഖസ്വരൂപനായതുകൊണ്ടാണല്ലോ, തന്നിൽ സുഖം ഇരിക്കുന്നതുകൊണ്ടാണല്ലോ, തന്നിൽ ഈ സുഖം അനുഭവപ്പെടുന്നത്, അതുകൊണ്ടാണ് അവിടെ തുടർന്ന് പറയുന്നത് ആത്മാവാരി ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിരുധ്യാസിതവ്യോ. നിന്നിലാണ് സുഖം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നീ സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആവിദ്യക സംസാരി എന്നിവിടെ പറയുന്ന സംസാരിയെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. തൻ്റെ ജീവഭാവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് താൻ സുഖിമാനാണ്, താൻ സുഖസ്വരൂപനാണെന്നൊക്കെ ധരിക്കും. അതുകൊണ്ട് ആത്മശബ്ദം തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ എന്ന് പറയുന്നു ആ ആത്മ, അതിനെക്കുറിച്ച് നീ ശ്രവണം ചെയ്യണം. അവിടെ ഇവിടെ പറയുന്നത് എന്താണ്? ആത്മസാക്ഷിയാണ് പറയുന്നത്, അല്ലാതെ നിന്നെക്കുറിച്ചല്ല പറയുന്നത്. ഞാനെന്ന് നീ ആരെയാണോ തിരിച്ചറിയുന്നത് ആ നിന്നെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉപദേശം അവിടെ അവസാനിച്ചല്ലോ. യാജ്ഞവൽക്കി എന്താണോ പറഞ്ഞത് മൈത്രിക്ക് മനസ്സിലായി, താൻ തന്നിലാണ് സുഖം, താൻ സുഖസ്വരൂപനാണ്, ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞു ആത്മനിസ്തുകമായ ആത്മാവാരി ദ്രഷ്ടവ്യ, അതിനെ തുടർന്ന് വരുന്ന ഭാഗമാണ്. അത് നീ ശ്രമിക്കണം, മത്യ വിജ്ഞാനേന മനനം ചെയ്യണം, നിശ്ചയപൂർവ്വം ധ്യാനിക്കണം, നിശ്ചയന ധ്യാതവ്യ നിശ്ചയാത്മകമായി അതിനെ ഗ്രഹിക്കണം. എങ്ങനെ? ഇതിൽ നിന്ന് വേറിട്ട് ഈ ജീവനെ എല്ലാ ജീവസാക്ഷിയെ എന്നോട് പറയുന്നത് എന്ന് ധരിക്കണം. ബാക്കിയുള്ളതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനിലാണ്. അപ്പോൾ ജീവനും ജീവസാക്ഷി സർവവ്യവഹാരങ്ങളും ദന്തമോക്ഷ വ്യവഹാരങ്ങളും സുഖദുഃഖ വ്യവഹാരങ്ങളും എല്ലാം ജീവനെ ആശ്രയിച്ച് ആ വ്യവഹാരം ചെയ്യുന്നവനെയാണ് അജ്ഞൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആജ്ഞന് വേണ്ടിയിട്ട് കർമ്മയോഗം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞത്. ആജ്ഞൻ അന്യനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? അവൻ അന്യത്വ ബോധം, താൻ വേറെ അന്യം വേറെയാണ്, അന്യൻ്റെ സുഖത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കണം, അന്യന് സേവ ചെയ്യണം. അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം, അന്യത്വ ബോധമുള്ളിടത്തോളം കാലം അതൊക്കെ ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടി അത് ചെയ്യുന്നു? തനിക്ക് അനുകൂലമായതുകൊണ്ട് അത് തന്നെ. അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം അവൻ സ്വാർത്ഥനുമാണ്, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന് ഉണ്ടാലും ഉറങ്ങിയാലും കിട്ടാത്ത സുഖം അത് ഉപേക്ഷിച്ചാലേ കിട്ടത്തുള്ളൂ. ഭക്ഷണപ്രിയന്മാർക്ക് ഭക്ഷണം കഴിക്കുന്നതിലാ സുഖം, പക്ഷെ വയറ്റിന് അൾസറുണ്ടെങ്കിൽ അത് വിടുന്നതിലാ സുഖം. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കഴിക്കാതിരിക്കുമ്പോഴാ സുഖം, കഴിച്ചു കഴിഞ്ഞാൽ സുഖം. ഇത്രയേ ഉള്ളൂ. പരനെ പരബുദ്ധിയോടുകൂടി പരനെ സേവിക്കുന്നതിൽ കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൂ. തനിക്ക് അനുകൂലമായതുകൊണ്ട് മാത്രം സുഖമായിരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെ നിഷേധിക്കുകയല്ല, അതിൻ്റെ തത്വത്തെ പറയും. ഭരണെ സ്നേഹിക്കേണ്ടെന്നോ സേവിക്കേണ്ടെന്നോ അല്ല പറയുന്നു. അതിൻ്റെ തത്വം എന്താണ്? അവിടെ ഈ സ്വാർത്ഥതയാണ്. അർത്ഥമുള്ളിടത്തല്ല സ്വാർത്ഥതയും ഉണ്ടാവും, മറ്റൊന്നും ഉണ്ടാകത്തില്ല, പരാർത്ഥം ഉണ്ടാകത്തില്ല. അർത്ഥം എന്ന് വെച്ചാൽ അർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രയോജനം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനത്തെ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാർത്ഥത വരത്തുള്ളൂ. കാരണം പ്രയോജനമല്ല, തനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ആയാലും അന്യനെ സേവിക്കുന്ന ഗുണമല്ലേ? തീർച്ചയായും തൻ്റെ സുഖത്തിന് വേണ്ടിയാണെങ്കിലും അന്യനെ സേവിക്കുമ്പോൾ അതുകൊണ്ട് അന്യന് ഗുണമുണ്ടാകും. അത് ശരിയാണ്, അതൊരു വ്യാവഹാരിക തത്വമാണ്, അതിനൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ശാസ്ത്രം ഇതാണ്, തൻ്റെ സുഖമാണ് അവിടെ തനിക്ക് അനുകൂലമായതുകൊണ്ടാണ്. അവിടെ ആ അനുഭവിക്കുന്ന സുഖം ആത്മസുഖവുമല്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞത് ആവിദ്യകമാണ്, എൻ്റെ ഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന സുഖമാണ്. അത് ദുഃഖത്തിന് അവിനാഭാവിയാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തെ അവിനാഭൂതം ദുഃഖം, അന്യനെ സേവിക്കുന്നു, സഹായിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, ഇവിടെ സുഖം അനുഭവിക്കുന്നു, അവിടെ തന്നെ അർത്ഥിക്കുന്നുണ്ട്. അതിൽ നിന്നെന്തെങ്കിലും ആത്യന്തികമായിട്ട് അർത്ഥിക്കുന്നത് തൻ്റെ സുഖം തന്നെ, അത് സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് ആ പ്രവൃത്തിയിൽ ഇച്ഛാഭംഗം വരുന്നു, അവിടെ എന്തെങ്കിലും ന്യൂനതകൾ വരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രതികൂലതകൾ വരുന്നു, അപ്പോൾ ദുഃഖവും വരുന്നു. അതിൽ നിന്ന് ആർക്കും ശാശ്വതമായ ശാന്തി കിട്ടത്തിലാണ് ഈ സേവനമൊക്കെ ചെയ്തിട്ട് ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അനുകൂലമെന്ന് വിചാരിച്ച് ചെയ്യുന്നത് പ്രതികൂലമാകുന്നു, നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ചീത്തയാകുന്നു, ധർമ്മമെന്ന് വിചാരിച്ച് ചെയ്യുന്നു ഫലത്തിൽ അധർമ്മമാകുന്നു, ഒരുത്തിന് ഉപകാരം ചെയ്യുന്നു പത്തെണ്ണത്തിന് ഉപദ്രവമാകുന്നു, ചിലപ്പോൾ അവനേന് ഉപദ്രവമാകുന്നു, ഉപകാരം അപകാരമായി മാറുന്നു. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഈ കർമ്മമണ്ഡലത്തിൽ നിൽക്കും. എന്തുകൊണ്ട്? അത് അവിദ്യത സംസാരമാണ്, അവിദ്യാജന്യമായ സംസാരം. അല്ല, അതിന് ഗുണവശങ്ങളുണ്ടെങ്കിലും ദോഷവശമുണ്ട്, ദ്വന്ദ്വാത്മകമാണ്, ഒന്നായിട്ട് നിൽക്കത്തില്ല. ഉപകാരത്തിലല്ല എപ്പോഴും അപകാരവും കാണും. ഉപകാരം മാത്രമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റും, ആർക്കും കുറച്ചൊരു അപകാരം അതിനോടൊപ്പം വരും അല്ലേ. പിന്നെ അതിൻ്റെ നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തേ വ്യവഹാര സാധ്യമാകും. അതുകൊണ്ട് ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു, ചെയ്യാം, അങ്ങനെയുള്ള വ്യവഹാരങ്ങൾ ചെയ്യാം. കാരണം ധർമ്മം, നീതി, നന്മ ഇതിന് പ്രാധാന്യം കൊടുത്താണ് വ്യവഹാരത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ആകാമെന്ന് പറഞ്ഞിരിക്കുന്നു, ചെയ്യാം. അതിനുവേണ്ടി കർമ്മയോഗവും മറ്റും വെച്ചിരിക്കുന്നു. പക്ഷെ തത്വത്തിൽ ഇത് ആവിദ്യതമാണ്. ഞാൻ ഇത്രയും പറയുന്നത് ഈ ഭാഗത്തെ പലരെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, എന്റെ മർമ്മം മനസ്സിലാക്കാതെ. ഇവിടെ ഭാഷകാരൻ അതവിടെ വ്യക്തമാകുന്നു, വ്യാഖ്യാതാവ് വ്യക്തമാകുന്നു. അത് ആവിദ്യക സംസാരമാണ്, ഉപാധി, ഇത് ഭ്രാന്തിയാണ്, സംസാരമാണ്, അതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മകാമന എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പരമാത്മാസുഖമൊന്നും അല്ല. അവിടെ പരമാത്മസുഖമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് വിഷയമാകുന്ന കാര്യമല്ല. അത് അവിടെ വ്യക്തമായി പറയുന്നു, അനേനഹി വാക്യേന. ഇവിടെ സംശയം വരും, മറ്റുള്ളവർ വ്യാഖ്യാനിച്ചതാണോ ശരി, അതിപ്പോൾ വ്യാഖ്യാനിക്കുന്നതാണോ ശരി? രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഏത് വ്യാഖ്യാനം ശരി? ഇത് തെറ്റായിക്കൂടെ? അതല്ല. എന്തുകൊണ്ട്? അനേനഹി വാക്യേന അവിദ്യാവസ്ഥയമേവ ആത്മാർത്ഥത്വം സുഖാദേ അഭ്യുപഗമ്യതേ. ആത്മനിസ്തുകാമായ എന്ന് പറയുന്ന ഈ വാക്യത്തിലൂടെ അവിദ്യാവസ്ഥയിലും ആത്മാർത്ഥത്വ സുഖാദേഹി ആത്മാർത്ഥി ആ സുഖാദിയുടെ ആത്മാർത്ഥം ഇവിടുത്തെ സുഖം താൻ അനുഭവിക്കുന്ന സുഖം സ്നേഹത്തിലൂടെ സേവനത്തിലൂടെയൊക്കെ താൻ അനുഭവിക്കുന്ന ആ സുഖം ഇത് അവിദ്യാവസ്ഥയിലുള്ളതാണ് അഭ്യുന്നത് അങ്ങനെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ശ്രുതി സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതൊന്നുമല്ല ഇതിനെ ഒരിക്കലും പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ് ഈ അജ്ഞന്റെ അനുഭവങ്ങൾ ഒരിക്കലും തത്വജ്ഞനോട് ഘടിപ്പിക്കരുത് തത്വജ്ഞൻ ഒരിടത്തും പരന് വേണ്ടി അന്യന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കാരണം അവിടെ അന്യനില്ല അതുകൊണ്ട് സർവഭൂതത്വം ആത്മാ സർവഭൂതത്തെയും ആത്മാ സർവഭൂതങ്ങളെയും ആത്മാവിനെയും കാണുന്നു എന്നുവെച്ചാൽ താൻ തന്നെ സർവാത്മകമായിരിക്കുന്നു അതുപോലെ പരൻ അന്യൻ എന്നിവരെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും പക്ഷെ തത്വജ്ഞൻ വ്യവഹാരത്തിൽ പരനെന്നും മറ്റും വ്യവഹരിക്കുന്നുണ്ടല്ലോ അത് വ്യവഹാരം പരമാർത്ഥ ബോധത്തെ വ്യവഹരിക്കാൻ പറ്റില്ല സാധിക്കും അപ്പോൾ ആ വ്യവഹാരം മറ്റുള്ള അന്യം എന്നും മറ്റും പറയാം അപ്പോൾ ആ ബോധം വ്യവഹാരത്തിൽ അത്ര ഒരു ബോധം ആവശ്യമാണ് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണോ ആ തത്വജ്ഞൻ്റെ പരമാർത്ഥ ബോധത്തെ ഈ വ്യാവഹാരികമായ ബോധത്തിനും ബാധിക്കാൻ കഴിയത്തില്ല അത് കേവലം ബാധിതമായ അനുവൃത്തിയാണ് അതുകൊണ്ട് അത് ബാധിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ബാധിക്കാൻ പറ്റത്തില്ല നിഴലിന് യഥാർത്ഥ വസ്തുവിൻ്റെ സ്വഭാവം കാണത്തില്ല അതുകൊണ്ട് നിഴലിന് നമുക്ക് ഉപദ്രവിക്കാൻ കഴിയില്ലല്ലോ ആനയുടെ നിഴലിന് ഉപദ്രവിക്കാൻ കഴിയും സിംഹത്തിൻ്റെ നിഴലിന് നിഴലിന് പ്രാണികളെ ഭക്ഷിക്കാൻ കഴിയുമില്ല അങ്ങനെ ഇത് ബാധ്യത അനുവൃത്തിയാണ് അതുകൊണ്ട് തത്വജ്ഞന്റെ വ്യവഹാരത്തിൽ പരം അന്യൻ എന്നൊക്കെയുള്ള വ്യവഹാരം വരുന്നുണ്ടെങ്കിലും അത് തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല അതീതമായിട്ട് കൂടി കഴിക്കുന്നു പരമാർത്ഥത്തിൽ അവിടെ പരബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പരസേവ എന്ന് പറയുന്നു അവിടെ ഇല്ല മറിച്ചാണെങ്കിലോ അത് അവിദ്യാവസ്ഥ അവിദ്യാവസ്ഥയാണ് അത് കേവലം ജീവന്റെ അനുഭവമാണ് അതെല്ലാം ജീവന്റെ സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥതയെ ഇതിലൂടെ ആത്മശുദ്ധി ആ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മയോഗവും മറ്റും എന്നോട് പറഞ്ഞത് അത് ആ വിദ്യക സംസാരിത്വത്തിൻ്റെ അനുവാദം മാത്രമാണ് ആത്മനിസ്തുകമായ അല്ലെങ്കിൽ ഈ ഒരു വാക്യം വെച്ചുകൊണ്ട് ഇതിനെ തെറ്റായി വ്യാഖ്യാനം ഇവിടെ ജ്ഞാനിയുടെ നില വേറെയാണ് അജ്ഞന്റെ നില വേറെയാണ് രണ്ടിനി രണ്ടായിട്ട് ഇവിടെ വേർതിരിക്കുന്നു എന്നും മനസ്സിലാക്കാതെ ഇതിന് തത്വജ്ഞന്റെ നിലയാണെന്ന് മനസ്സിലാക്കും ഇപ്പൊ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ ആത്മസുഖമാണ് എന്നൊക്കെ പറയും
1: ഓം നമഃശിവായ You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Sage Upamanyu, the Exalted Devotee of Lord Shiva, presented by Karthik Ramachandran Sheshadri. Thank you. Om Namah Shivaya.
1: Om Ganana Aam Tva Ganapati Gunghavamahe Kavim Kavinam Upamashravastamam Jeshtarajam Brahmanam Brahmanaspata Anakshranvannuti Bhiksi Dasadhanam Prano Devi Saraswati Vajebir Vajini Vati Dinam Avitragavato Ganeshaya Namaha Saraswatyai Namaha Shri Gurubhyo Namaha Haraha Om Om Shri Mahaganadipataye Namaha സദാശിവസമാരംഭാം ശ്രീകണ്ഠാരാധ്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം സദാശിവം ശിവാം സ്കന്ദം കേശവം പദ്മസംഭവം നന്ദീശ്വരം കുംഭയോനിം ഭരദ്വാജാത്രി ഗൗതമാൻ നമോസ്തു ഗുരവേ നിത്യം ശ്രീകണ്ഠശിവയോഗിനേ ശ്രുതിസാര ശിവ വിശിഷ്ടാദ്വൈത പരഭാഷ്യവിദായിനേ ജഗദ്ഗുരു ശ്രീ രേണുകാചാര്യ മംഗളം ദേഹി പ്രഭോ ത്രൈലോക്യ സമ്പദാലേക്യ സമുല്ലേഖന ഭിത്തയേ സച്ചിദാനന്ദ രൂപായ ശിവായ ബ്രഹ്മണേ നമഃ യാമാകുക്സർവലോകാനാം പ്രകൃതിം ശാസ്ത്രപാരഗാഃ താം ധർമ്മചാരിണീം ശംഭോഃ പ്രണമാമി പരാം ശിവാം അമൃതാർത്ഥം പ്രപന്നാർത്ഥം യാസുവിദ്യാപ്രദായിനീ അഹർനിശമഹം വന്ദേ താം ഈശാനമനോരമാം ദദീചിമുപമന്യുഞ്ച മാർക്കണ്ഡേയം പരാശരം ശ്വേതാചാര്യം തച്ഛിഷ്യം നീലകണ്ഠശിവാഹ്വയം സാംബശിവായ നമഃ. സോ താങ്ക് യു ആൾ ഫോർ ജോയിനിങ്. സോ യെസ്റ്റർഡേ വി വർ ലുക്കിംഗ് അറ്റ് ദ Shiva Sahasranama, the glories of Shiva Sahasranama, and also we saw some selective names from the Shiva Sahasranama recited by Upamanyu Maharshi to Krishna. And we'll be continuing from there, and we'll be seeing some more names today, and I'll be closing the Shiva Sahasranama today. So we saw the last mantra that we saw was Shmashanavasi Bhagavan Kacharo Gocharordhanaha. We saw that. So we saw the meaning of Shmashanavasi and also Bhagavan, Kacharo, Gocharo, Ardhanaha. Continuing, Sarva